ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

0: You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org.
1: ഒരു ഇടയൻ തെളിയിക്കുന്ന വഴിയിലൂടെ മാത്രം നമ്മുടെ അറിവ് അങ്ങനെ ഉണ്ടാകുന്ന മറിച്ച് നിങ്ങൾ ആ ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക് പോയാൽ ഈ ചിത്രം കാണാം. ശിവനെന്ന ഒരു വ്യക്തിയുടെ ജടയുടെ മുകളിലിരിക്കുന്ന ഒരു ചന്ദ്രക്കലയിൽ ആ ജടയിൽ നിന്ന് ആ ജടയുടെ മടക്കുകളെ തഴുകി തലോടി ഒഴുകി വരുന്ന ഒരു ഗംഗയിൽ മുകളിലൊരു വലിയ കുളം, അതിൽ നിന്ന് ഒഴുകി ഒലിച്ചു വരുന്ന ഒരു ഗംഗ, കണ്ടത്തിലെ കാളകൂടം, ഒഴുകി വരുന്ന ഗംഗ തന്റെ ആരംഭ സ്ഥലത്തേക്ക് തിരിച്ചുപോകാൻ ശ്രമിച്ച് തിരിച്ചൊഴുകുന്ന രംഗം, അവിടേക്ക് ഗംഗയെ അനുവയിപ്പിച്ച് തിരിച്ചുവിടുവാൻ മുകളിൽ നിന്ന് ആ ശിവൻ തന്നെ ഇറങ്ങി വന്ന് ഇവിടെ ഞാൻ ഉണ്ടാവും, നീ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിടുന്ന രംഗങ്ങൾ, അവയെ കാശി എന്ന് പറയും. തന്റെ ആരംഭവാഹിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഗംഗ ആഗ്രഹിക്കുമ്പോൾ പരമപവിത്രയായ ഗംഗ പാപസഞ്ചയങ്ങളെയും വഹിച്ച് പരമപവിത്രയായ ശിവശിഷ്യത്തിൽ നിന്ന് പുറപ്പെട്ട് വഴിയിലെ പാപഭാരവും പേരിൽ ഒഴുകുമ്പോൾ ഗുപ്തകാശിയിൽ വെച്ച് തിരിച്ചു മടങ്ങാൻ ഒരുങ്ങുമ്പോൾ ശിവൻ ഇറങ്ങി വന്ന് അമ്മയോട് പറയും, പവിത്രേ, പരമഭാഗിനിയായിട്ടുള്ളവളെ, നീ മുന്നോട്ട് പോയാൽ ഇവിടെ എന്റെ സ്ഥാനമുണ്ടാവും. അനുദയിപ്പിച്ച് പറഞ്ഞുവിടുന്ന പതിദേവനെ നമസ്കരിച്ച് ഗംഗ വീണ്ടും മുന്നോട്ടൊഴുകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ചവൾ തിരിയും. വീണ്ടും അവിടെയും ഇറങ്ങി വന്ന് ആ പതിദേവൻ അവളോട് പറയും, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ മുന്നോട്ട് പോയാലും നീ തിരിയണ്ട. അത് ഉത്തരകാശി എന്നറിയപ്പെടും. വീണ്ടും അവൾ മുന്നോട്ട് നീങ്ങി വാരുണിയുടെയും അസ്മിയുടെയും ഇടയിലെത്തുമ്പോൾ അവൾ വീണ്ടും വടക്കോട്ട് തിരിയും ശിവശിഷ്ടത്തിലേക്ക് പോകാൻ. വീണ്ടും സദാശിവൻ അവിടെ എത്തി അവൾക്ക് ദർശനം കൊടുത്ത് ഞാൻ ഇവിടെയുണ്ട്, നീ മുന്നോട്ട് പോയാലും എന്ന് അനുനയിപ്പിച്ചു വിടും. ഇങ്ങനെ ഒഴുകുന്നവളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കാശിയിൽ സദാശിവനെത്തി മുന്നോട്ട് വിടുമ്പോൾ ആ കുളം, ആ തലക്കുളം, തലയിലെ കുളം കവിഞ്ഞൊഴുകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദരരൂപം, വിരാട് രൂപം വഹിക്കുന്ന പുരുഷപ്രേതൻ എന്റെ ബോധമാണെന്ന് എനിക്ക് കാണാം. ആ കാഴ്ചയാണ് ഗംഭീരം. ശിവൻ ശിവശിഷ്യത്തിന് അലങ്കാരമായ ചന്ദ്രൻ, ശിവശിഷ്യത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഗംഗ, ആ സദാശിവരൂപം, അതിനെ ചുമക്കുന്ന കുഞ്ചരം ഞാനാണ്, എന്റെ ബോധമാണ്. ഇത് മുഴുവൻ എവിടെയാ ഭാവിക്കുന്നത്? ഇതെല്ലാം എവിടെയാ ഭാവിക്കുന്നത്? എന്റെ ബോധത്തിലാണ്. ആ ബോധത്തിനായിക്കൊണ്ട്, ആ സദാശിവതത്വത്തിനായിക്കൊണ്ട് ഭാവന എങ്ങനെയാണ് ചിറകുവിടർത്തുന്നതെന്ന് നിങ്ങൾക്കതിന്റെ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ വ്യാഖ്യാനത്തിന്റെ അപര്യാപ്തതയായിരിക്കും, ഗുരുദേവന്റെ പരിമിതിയായിരിക്കില്ല. കാരണം അത്ര ഗംഭീരമായി, അത് വളരെ ഭംഗിയിലാ ഗുരുദേവൻ പറയുന്നത്. വളരെ വളരെ ഭംഗിയിൽ എന്ന് പറഞ്ഞാല് വളരെ ഭംഗി. എങ്ങനെയാണ് ആ സദാശിവൻ കളം കറുത്ത കൊണ്ട ഉണ്ട് ഇരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും. അതിൽ നിങ്ങളുടെ ആ പ്രിന്റിങ്ങില് കണങ്കമ കളങ്കമാക്കിക്കോ, ലാമ തിരുത്തിക്കോ, ലാ എന്ന് തിരുത്തിക്കോ. കളങ്കം ഉണ്ട കണ്ടൻ എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചര കുഞ്ചരം ആന. ആ കോമളക്കുടം ചുമക്കുന്ന ആന, വ്യാഖ്യാതാക്കന്മാരിൽ ചിലര് ഇത് സുബ്രഹ്മണ്യനാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എവിടെ നിന്ന് ചുമക്കുന്നത് ഞാനും നിങ്ങളുമാ. ഇതാദ്യം ചുമന്ന് നമുക്ക് തന്നത് ഗുരുദേവന്റെ ബോധമാണ്. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവായി പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം, ഓബ്ജക്റ്റീവായി പഠിക്കാതെ. കാരണം ശിവന്റെ പുത്രനാണ് ആന സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യന്റെ പുറത്താണ് ശിവൻ ഏറി നീങ്ങുന്നത് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ആ രീതിയിൽ ഉചിതമാണ്, തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ ഭാവന മനോഹരമാകുന്നത് ആ കറുത്ത കൊണ്ടൽ ഇരുണ്ട കൊണ്ട അത് നപ്പുറത്ത് ചന്ദ്രൻ, അതിന് അപ്പുറത്ത് നിറഞ്ഞൊഴുകുന്ന ഗംഗ, ഇതിനെയെല്ലാം വഹിക്കുന്ന ആ ശിവനെയും ചുമക്കുന്ന കാർമേഘം പോലെ ഇരുണ്ട കഴുത്ത്, കറുത്ത ജട, വർത്തമാനമായ കളങ്കം ആലാഹലം ഉള്ളിലാക്കിയവൻ, കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രനെ ധരിക്കുന്നു. ആ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്ന് ഗംഗയൊഴുകുന്നു. അതിനൊരു പുരാണമുണ്ട്, ഭഗീരഥന് വേണ്ടിയാണ് ഈ ഗംഗയെ സ്വീകരിച്ചത്. ഗംഗ സാധാരണഗതിയിൽ വന്നാൽ ഭൂമി പോകും. അതിന് പുരാണകഥ, ഗംഗയെ ശിവശീർഷത്തിലേക്ക് ആനയിക്കാൻ ശിവനെ ഭഗീരഥൻ തപസ് ചെയ്തു എന്നാ. ഇപ്പോഴും കാണാം ആ തപസ്സൊക്കെ. നിങ്ങൾ ശരിക്ക് ഗംഗോത്രിയിലേക്ക് പോയാൽ, ഗംഗോത്രിയിൽ അല്പനേരം ഏകാഗ്രമായ മനസ്സോടുകൂടി ആ ഗംഗോത്രിയിൽ ഗംഗയുടെ തീരത്തിരുന്നാൽ ആ ഭഗീരഥന്റെ ക്ഷേത്രമുണ്ട്. അവിടെയും ഭഗീരഥമായ ആ തപസ് കാണാം. പ്രകൃതി ആകെ ഏകീഭവിച്ചതുപോലെ സീസണിലല്ലാതെ പോണം. മനസ്സിലായില്ല പറഞ്ഞത്? സീസണിൽ പോകരുത്, വീട്ടുകാരറിയാതെ പോണം, തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കി പോണം. അങ്ങനെ പോകുന്ന പോക്കിനൊരു സുഖമുണ്ട്. തിരിച്ചു വരാൻ പോകുന്നവൻ കൊണ്ടുപോകുന്ന വസ്തുവിൽ മമതയുണ്ടായിട്ടാണ് പിടിയിട്ടില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏതാണ്? ഇതിന് താല്പര്യമുള്ളത് കൊണ്ടാണ് സീസൺ നോക്കി പോകുന്നത്, പിടിയിട്ടില്ല. അല്ലാതെ പോയാൽ ചിലപ്പോ തിരിച്ചു വരില്ല. നല്ല സീസൺ ഒക്കെ നോക്കി, തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് കൂടെ ആടുകളെ ഒക്കെ കൂട്ടി സുരക്ഷിതമായൊരു യാത്രയെ ഭ്രാന്ത് വരില്ല എന്ന് ഉറപ്പുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ ഇവിടെ നിന്ന് ഭാവന ചെയ്താൽ മതി, വേർക്കാൻ തുടങ്ങി. ഒരു കാടിന്റെ നടുക്ക് നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്നൊന്ന് ഭാവന ചെയ്താൽ മതി, വെറുതെ ഭാവന ചെയ്താൽ. ഹിംസ്രജന്തുക്കളൊക്കെ ഉള്ളൊരു കാട്ടിൽ ഏകാഗ്രിയായി നിങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ നിങ്ങളുടെ പൂർവജന്മ വൃത്താന്തം മുഴുവൻ നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഭയമായി ആവാഹിച്ചു വരുമ്പോൾ നിങ്ങൾ എതിർത്തതും നിങ്ങൾ വിഷമിപ്പിച്ചതും നിങ്ങൾ ഹിംസിച്ചതുമായ സകല ജീവികളും ഒരുമിച്ചൊരു ഹിംസ്ര ജന്തുവായി നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു മലയിടിച്ചിലായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നുവെന്ന്, ഒരുമിച്ചൊരു പാറയായി വരുന്നുവെന്ന് തോന്നുന്ന നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു താപം. അച്ഛനെ ചീത്ത വിളിച്ച, അമ്മയെ ചീത്ത വിളിച്ച, അയൽവക്കാരനെ അടിച്ച, ഭാര്യയെ ഇറക്കി നിർത്തിയ, മക്കൾക്ക് വെള്ളം കൊടുക്കാത്ത, പശുവിനെ തല്ലിയ, എലിയെ കൊന്ന, സകല ജീവജാലങ്ങളോടും ഹിംസാപൂർവം പെരുമാറിക്കഴിഞ്ഞ ഞാൻ ആ തെരുവിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പാറ ഇടിഞ്ഞു വരുന്നത് കണ്ടാൽ എന്റെ കോശങ്ങളിൽ ഇതുവരെ ഞാൻ അവയെ ഉപദ്രവിച്ച ബോധമെല്ലാം ഏകത്ര കൂടിച്ചേർന്ന് അവയെല്ലാം കൂടി ഒരു പാറയായി എന്റെ നേരെ വരുന്നുവോ എന്ന്, അത് എന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ എനിക്കുണ്ടാകുന്ന ഉത്താപം. യു കാൻ്റ് ഇമാജിൻ. ഭാവനയില്ല, അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ആളെ ഒക്കെ കൂട്ടി പോകുന്നത്. തിരിച്ചു പോരാ, ചിലർ ഈ പാപം മുഴുവൻ തീരാനോ ഒരു പോക്കുന്നു. അവന് ചമൽക്കാരങ്ങൾ ഉണ്ടാവും. ചമൽക്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. വിഭൂതികൾ ഉണ്ടാവും. ഗംഗയുടെയും യമുനയുടെയും ഗണ്ഡകിയുടെയും നർമ്മദയുടെയും ഒക്കെ തീരഭൂവിലൂടെ പരിക്രമണം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ വിജനമായ പ്രദേശങ്ങളിൽ വെച്ച് അവൻ ഒരിക്കലെങ്കിലും അവന്റെ സ്വത്വത്തെ കണ്ടറിയും. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പൂർവപാപങ്ങളുടെ മേതുരദീർഘങ്ങളായ രംഗവേദികളെ സദാ ഭയത്തോടുകൂടി ദർശിക്കുന്ന ഒരു നിമിഷാർത്ഥത്ത ഭയം കൊണ്ട് സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്ന, നമ്മൾ അല്പം ഭയന്നു, കൂട്ടുകാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആചാര്യവര്യന്മാരുണ്ട്, ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട്, പോക്കറ്റിലെ ധനമുണ്ട്, ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ എന്നൊരു തണ്ടേടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ല, ഇന്നലെ ചെയ്ത പാപത്തിന് ഇന്ന് 500 രൂപയുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഈ അവസ്ഥ വരെ തരണം ചെയ്യാം. ഇന്നലെ ചെയ്തു കൂട്ടിയ പാപത്തിന് ഇന്ന് വരുന്ന കാലുടിയലോ കയ്യൊടിയലോ ഒക്കെ അപ്പുറത്ത് ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ടത് പരിഹരിപ്പിക്കാം. അതിനല്ലേ അവരെ പഠിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക, ശരിയാക്കുക, പോരുക. ഇന്നലെ അവനോടും ഇവനോടും ഒക്കെ ഏറ്റുമുട്ടിയതിന് അവൻ നാളെ രാത്രിയിൽ വന്നാൽ അടിക്കാൻ നല്ല ബലിസ്ഥരായ മക്കൾ രണ്ടുമൂന്നെണ്ണം ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും കരുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ഈ കരുതൽ എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അത് ഏകാന്തതയില്ല. അതുകൊണ്ട് അവര് വനത്തിലേക്ക് പോയത്. നമ്മൾ പോയ പോലല്ല പോയത്. ഭാര്യയും പിള്ളേരൊന്നും അറിയാതെ പോയത്, ശിഷ്യന്മാരാരും അറിയാതെ പോയത്. നാരായണഗുരു ഒക്കെ അങ്ങനെ പോയവരാണ്. ആ ഗുഹയൊക്കെ ഇന്ന് പോയാലും കാണാം. കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ദിവസം പോയി. അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ചമൽക്കാരവുമായ അവൻ പോയാളല്ല തിരിച്ചു വരുന്നത്. ഇപ്പൊ വനത്തിൽ അങ്ങനെ വിടുമ്പോൾ ആ ശിവശീർഷമാകെ തപസ്സാർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാണാനൊരുക്കപ്പോ ക്ലാസ് കഴിഞ്ഞ് ഉടനെ പോയേക്കരുതേ, പിള്ളേരെന്നെ അന്വേഷിച്ചു. ആ സ്വാമി ഒക്കെ ആള് കാരണമാണ്. ഒരസുഖമില്ല, അച്ഛൻ പോയി, എന്റെ അമ്മ പോയി, ഇപ്പൊ തരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ പാടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ചാടി പോരു. പക്ഷെ പോയാൽ മാത്രമേ ഈ ദർശനം കിട്ടൂ, കൂടെ ആരുമില്ല. അത്യന്തം ഏകാഗ്രിയായി ആ ശിവശീർഷത്തിന്റെ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തക്കൽക്കോട്ടിലോ ഗൗരിയെക്കുണ്ടിലോ ഒക്കെ മുകളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോ എന്താ നിങ്ങള്, ഞാൻ മുമ്പ് പറഞ്ഞ പട്ടാളക്കാര് കാണും, ലേയിലോ ലഡാക്കിലോ സർച്ചുവിലോ ഒക്കെ നിൽക്കുമ്പോ പൊട്ടുണ്ടാവുന്നതായിരിക്കും സച്ചുവൊക്കെ 24,000 അടി വരെയാണ്, ലേ 20,000, ലഡാക്ക് 22,000. സീസൺ അല്ലാത്തൊരു സമയത്ത് മഞ്ഞ് മൂടി കിടക്കുമ്പോ ചിലപ്പോ ഒരു മഞ്ഞ് പാളി വന്നാൽ വല്ല പാറയുടെ അടിയില് എവിടെയെങ്കിലും ഒരു ഇട കിട്ടിയെങ്കിൽ കുറച്ചു നേരം കിടന്ന് മഞ്ഞുരുകി പോയാൽ എഴുന്നേറ്റ് പോരാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കാം. ഹെർമിറ്റേജില് നിത്യസമാധിയായി ഒന്നും അറിയാതെ ഒരു വേദനയും ഇല്ലാതെ അങ്ങനെ കിടത്തൊക്കെ ഏകാന്തതയും ഒരാള് സഹായിക്കാനുണ്ട്. നമ്മുടെ സ്വഭാവം മാറും, ഒരാൾ രൂപം കണ്ടാൽ നമ്മൾ സദാശിവനെ മറന്നു. ഈ മഞ്ഞിങ്ങി വന്ന് വീഴുമ്പോ അങ്ങേപ്പുറത്ത് ഒരു മനുഷ്യന്റെ രൂപം കണ്ടാൽ ഭയവിക്കുലനായ നമ്മൾ ഓടാൻ തുടങ്ങും. ആരുമില്ല, കയ്യിൽ വെള്ളമില്ല, ആഹാരമില്ല, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയില്ല എന്ന രീതിയിൽ ഒരിടത്തെത്തിയാൽ നമ്മൾ ഒറ്റ ഒരാളെ വിളിക്കൂ, അത് ഈ കാർന്നവരെയാണ്. ആദ്യം നമ്മള് നമ്മുടെ ഭാരമില്ല എടുത്തെറിയും, കാരണം എങ്ങനെയെങ്കിലും ഓടി എത്താവുന്നോ, മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും എത്താവുന്നോർത്ത് ഈ കയ്യിലുള്ളതും കൂടെ ചുമന്നുകൊണ്ട് പറ്റിയില്ല. കാരണം ഈ കഴിക്കാൻ കൊണ്ടുപോയ സാധനമൊക്കെ ഉണ്ടോ, ഒറ്റപ്പെട്ടു കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറയാ ഇതും ചുമന്ന് നീ നടന്ന് ഒരിക്കലും എത്തുകയില്ല, ഇതാ കളാന്നാ പറയാ. അതാദ്യം കളയും, കളഞ്ഞു കഴിഞ്ഞോർക്കും ഇപ്പൊ അതുമില്ല, കഴിക്കാനൊരു ഒത്തി പോലും കഴിയില്ല. ആ താപത്തിൽ വെച്ച് അവനൊരു സത്യമാണ് ഈ ശിവശീർഷവും.

ശിഷ്ടത്തിലെത്തി. ശിവശിഷ്ടത്തിന് അലങ്കാരമായ ദിവ്യംഗയും ചുറ്റുപാടുകളും കണ്ട് അത് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഞാൻ ചുമന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് അത് കിട്ടിയാൽ വഹിക്കുന്ന ആ പുരുഷ സ്വയത്വൻ എന്റെ ബോധമാണ്. കഴുത്ത കാർമേഘം പോലെ ഇരുണ്ട ജടയും ഇരുണ്ട കഴുത്തും വർത്തമാനമായ കളങ്കം ഉള്ളിലാക്കിയ കാലാഹലം ഉള്ളിലാക്കിയവനെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്നൊഴുകുന്ന ഗംഗയിൽ കാരുണ്യം കൊണ്ട് ആ ഗംഗ ഒഴുകിയത് അത് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ആകെക്കൂടെ നോക്കിയാൽ ഇതിനെയെല്ലാം വഹിക്കുന്നവനാണ് അവിടുന്ന് എന്ന് സദാകാലത്തിൽ ആ ബോധത്തെയും വഹിക്കുന്നവനാണ് എന്റെ ബോധമെന്ന് ഇതാകാലത്തിൽ അതാണ് എന്റെ അനുഭവം. ശ്ലോകം 3. അരം തിളച്ചു പൊങ്ങുമാടലാഴിനിന്തിയേറി അക്കരെ കടന്നു കണ്ട ബോധഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന കൂട്ടി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിവൻ മുടിച്ചു ചൂടുമീശനെ അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന് കണ്ട ബോധൊഴിഞ്ഞൊഴിഞ്ഞു നിന്നത് ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന സൂപ്പി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിവൻ കുടിച്ചു ചൂടുമീശനെ അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന് അരം രം അഗ്നി അരം അഗ്നിയില്ലാത്ത ഓജസ് നഷ്ടപ്പെട്ട അവർ ശക്തി നഷ്ടപ്പെട്ട അവർ ബോധം നഷ്ടപ്പെട്ട അവർ എപ്പോഴാ ബോധം നഷ്ടപ്പെടുന്നത്? ബോധം നഷ്ടപ്പെടുന്നത് ഏത് സമയത്താണ്? ധ്യായതോ വിഷയൻ പുംസഃ. ഏതെങ്കിലും വിഷയത്തെ ഒരുത്തൻ ധ്യാനിച്ചാൽ അവനില്ലാതെ. വിഷയധ്യാനം കൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിഷയത്തെ ധ്യാനിക്കുന്നതോടെ വിഷയം വിഷയമല്ലാതായി, ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നവനും അല്ലാതായി. ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ദൃശ്യ തലങ്ങളെല്ലാം. എല്ലാ ദൃശ്യതലവും ഇതാണെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അത് വിപുലപ്പെടുത്തിയാൽ ഞാനും നിങ്ങളും സങ്കടത്തിലാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ്. അങ്ങനെ എല്ലാവരും ശാസ്ത്രം നിലനിൽക്കുന്നില്ല. ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാകെ ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾ. ചുരുക്കി നിർവഹിക്കാം, വിസിബിൾ എന്നതിന് അസ്തിത്വം നൽകുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്ത കണ്ടെത്തലുണ്ടാകും. അതിനെ ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും. സംഘം കാമമാവും, കാമം ക്രോധമാവും, ക്രോധം സമ്മോഹമാവും, സമ്മോഹം മൃതിവിഭ്രമമാവും, മൃതിഭ്രംശം ബുദ്ധിനാശമാവും, ബുദ്ധിനാശം സർവനാശവുമാവും. ഇതാണ് പ്രാചീനരുടെ

0: അങ്ങനെ അരം ഇളച്ചു പൊങ്ങും. ഇങ്ങനെ ധ്യാനിച്ചിട്ട് രാഗദ്വേഷങ്ങൾ ഇളച്ചു പൊങ്ങുന്ന എപ്പോഴെല്ലാം ഞാനെന്ന ബോധം നഷ്ടപ്പെട്ട് വിഷയബോധം വരുന്നു അപ്പോഴൊക്കെ രാഗം അല്ലെങ്കിൽ ദ്വേഷം അതിന്റെ പണിയാണ്. ഇന്നു വരെ എന്റെ ഇഷ്ടം ചേരാത്ത ഏതിലെങ്കിലും എനിക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാൽ ഞാൻ ചേരാത്ത ഒരു വസ്തുവിനോട് പോലും എനിക്ക് രാഗവുമില്ല ദ്വേഷവുമില്ല. ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് എനിക്ക് ഭേദമില്ലാത്ത ഒരു സാധനം ആരെങ്കിലും എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്ക് ഭേദമില്ലാത്ത ഒരു സാധനം നിങ്ങൾ ഒന്ന് എടുക്കുക, ഞാൻ എന്താ പറയാ? എന്റെ അല്ല കേട്ടോ, എടുക്കുന്നതിന് ഒരു വിരോധവും എനിക്കില്ല, ഞാൻ കോവിക്കില്ല. എനിക്ക് മമതയുള്ളൊരു വസ്തുവായി എടുക്കുന്നെങ്കിലോ അതുമായി തന്നെ ബന്ധിച്ച വസ്തുവാണ്. ഞാന് ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്തനോ ഭരണാധികാരിയോ ബന്ധുവോ ആയിരിക്കുന്ന സമയത്ത് ഒരുത്തനാ മുറ്റത്തുനിന്ന് ഒരു സാധനം എടുക്കുകയാണ് എങ്കിൽ സമയോ അതിനോട് ദ്വേഷമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ? അതിനോട് ദേഷ്യം വന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒന്ന് താങ്ങിത്തരാവോ എന്ന് ചോദിച്ചാൽ ഞാൻ പിടിച്ച് തല വെച്ചു കൊടുക്കുമോ? ഉറപ്പായിട്ട് കൊടുക്കും, ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും. മറ്റവർ കാണരുതെന്ന് മാത്രമേ ഉള്ളൂ, കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും. പുറകെ ആറ് വരുന്നതിനും തലമുണ്ടോ? ഞാനാ വിളിച്ചതെന്നാണ് ആരോടും പറയുന്നത് കേട്ടോ. ഇത് ഞാനാണ് എടുത്തു തന്നതെന്ന് ആരോടും പറയണ്ട. വേണമെങ്കിൽ പറയുകയും ചെയ്യും, ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ പറയുകയും ചെയ്യും. ഇപ്പൊ എനിക്ക് നോക്ക് ഉള്ളുകയല്ലാത്തവന്മാരാണ്, അതുകൊണ്ടാണ് ആ സാധനം ഒക്കെ പിടിച്ചോണ്ട് പോയെന്നുള്ള പറയും. നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ഈ പരിവാണെന്നാ എനിക്ക് തോന്നുന്നത്. മക്കളോടുള്ള ഇടപാട്, ഒരു മകനെ പ്രിയം കൊണ്ടെല്ലാം കൊടുത്തു, പിന്നീട് അവൻ നിങ്ങളുടെ പ്രിയത്തിന് നിന്നില്ല എങ്കിൽ അവനില്ലാത്ത സമയത്ത് മറ്റവൻ വന്നാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകൂടെ, അവൻ കാണരുത് കേട്ടോ. എന്നെ നാളെ ഇവിടെ നിന്ന് ഇറക്കിവിടും, ഞാൻ ഇവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ചിലവൊക്കെ പെറുക്കി തരാം. ഏ ശരിയല്ല, കുറഞ്ഞ പക്ഷം നിങ്ങൾ അങ്ങനെ കൊടുക്കുകയില്ല എന്ന് പറഞ്ഞാൽ മേടിച്ചവർ ചിലരെങ്കിലും ഇടയ്ക്കിരിപ്പുണ്ട്. അപ്പൊ ഇതുണ്ടാവും. രാഗവും ദ്വേഷവും പ്രിയത്തിലുള്ളതാണ്. ആ രാഗവും ദ്വേഷവും തിളച്ചു പൊങ്ങുന്ന രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അരം നാശം, മറ്റൊരർത്ഥം അരത്തിന് നാശം, കടുത്ത നാശം, സർവനാശം. ഏത് രാഗവും ദ്വേഷത്തെ ആനയിക്കുന്നതും നശിപ്പിക്കുന്നതുമാണ്. രാഗം ഉണ്ടായാൽ സർവനാശം നിശ്ചയമാണ്. അതുകൊണ്ട് പഴയ ആളുകൾ പ്രാർത്ഥിക്കുക, ഭഗവാനെ എനിക്ക് രാഗം ഉണ്ടാകരുതേ എന്നാണ്. ദ്വേഷം ഉണ്ടാകരുതേ എന്നല്ല പ്രാർത്ഥിക്കുക. ദ്വേഷം എന്ന് പറഞ്ഞൊരു സാധനമില്ല, അത് രാഗത്തിന്റെ ഉപോൽപന്നമാണ്. അഥ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്നേഹഭാഷമിമം ചിന്തി ദൃഢവിഷ്ണുസു പാണ്ഡുസു. ഒരു പെണ്ണും പിള്ള പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ടുണ്ടോ അവിടെ? ആ കുന്തി പ്രാർത്ഥിക്കുന്ന ഭാഗവതത്തില് ഭഗവാനോട് കുന്തി പ്രാർത്ഥിക്കുന്ന അഥ വിശ്വേച്ച വിശ്വത്തിന്റെ ഈശനായവനെ, വിശ്വത്തിന് ആത്മാവായവനെ വിശ്വാത്മൻ, വിശ്വമൂർത്തെ വിശ്വം മൂർത്തീകരിച്ചവനെ സ്നേഹഭാഷമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു എന്നാണ് ശുദ്ധ.
1: ഓം നമഃ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: ഗുരുവരമ്പരെ സ്മരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര സംഗ്രഹഭാഷ്യം പ്രഥമസൂത്രം നമ്മൾ ചർച്ച ചെയ്യുകയാണ്. സാധന ചതുഷ്ടയ സമ്പത്തി എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശമദമാദികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്ത്. അടുത്ത് വരുന്ന മോക്ഷത്വം, സാധന ചതുഷ്ടയ, മോക്ഷേച്ഛ എന്നുള്ള വിഷയമാണ്. മോക്ഷത്വം എന്തിനാണ് മോചനം? അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അതെല്ലാം നമ്മൾ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും അത് ശാസ്ത്രങ്ങൾ പറയുന്നത് അവർക്ക് കൂടി പറയുന്നു എന്നേ ഉള്ളൂ. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്ന് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, ആ മോചിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ എന്ന് പറയുന്നത്. ആധ്യാത്മികം, ആധ്യാത്മികം, ഇവിടെ അധ്യാത്മം, ആത്മ എന്ന് പറയുന്ന ശബ്ദത്തിന് ശരീരം, മനസ്സ്, സ്വരൂപം, സ്വഭാവം, ജീവാത്മാവ്, പരമാത്മാവ് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിനെ പരസ്പര വിരുദ്ധങ്ങളായ അർത്ഥങ്ങളുള്ള ശബ്ദമാണ് ആത്മൻ, ആത്മാന്ന് പറയുന്ന ശബ്ദം. ആധ്യാത്മികം, അവിടെ അധ്യാത്മം, അവിടെ ആത്മശബ്ദത്തിന് ശരീരം എന്നാണ്. അപ്പൊ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖങ്ങൾ. ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖം എന്ന് പറയുമ്പോൾ ശരീരത്തെ നിമിത്തമാക്കി, പ്രധാനമായിട്ട് ശരീരത്തെ ആശ്രയിച്ച് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. അതാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. ശരീരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം, സൂക്ഷ്മം. അപ്പോൾ ആധ്യാത്മിക ദുഃഖം പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, സ്ഥൂല, സൂക്ഷ്മ, ശരീര നിമിത്തമായിട്ടുള്ള ദുഃഖം. സ്ഥൂല ശരീര നിമിത്തമായിട്ട് വരുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ കൊണ്ട് വരുന്ന ദുഃഖം സ്ഥൂല ശരീരത്തിൽ. അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് വാതം, പിത്തം, കഫം. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഇതിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളാണ് രോഗത്തിന് കാരണമായി വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന വാത, പിത്ത, കഫങ്ങളുടെ വൈഷമ്യം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ദുഃഖം, ഇതാണ് ആധ്യാത്മിക ദുഃഖങ്ങളിൽ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ. സൂക്ഷ്മ ശരീരത്തിൽ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഘടകമാണ് നമ്മുടെ അന്ധകരണം. സൂക്ഷ്മ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ മുമ്പ് ഒരു ദിവസം വിശദീകരിച്ചാണ്. ആ അന്ധകരണത്തിലെ വികാരങ്ങൾ, കാമക്രോധാദികൾ, അത് നിമിത്തമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അത് തന്നെ ദുഃഖമാണ്. അത് നിമിത്തമായും ദുഃഖം ഉണ്ടാകുന്നു. കാമം ക്രോധത്തെ ഉണ്ടാക്കുന്നു എന്നും മറ്റും രീതിയിൽ പറയുന്നുണ്ട്. ആ ക്രോധം വിവേകത്തെ നശിപ്പിക്കുന്നു. ആ വിവേകനാശം കൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അതാണ് അന്ധക്കരണത്തിൽ, അന്ധക്കരണത്തിന്റെ തന്നെ ധർമ്മമായിരിക്കുന്ന, അതിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന കാമക്രോധാദികൾ കൊണ്ട് വരുന്ന ദുഃഖം. ഇത് ആന്തരികമായ ദുഃഖം. മറ്റേത് ബാഹ്യമായ ദുഃഖം. സ്ഥൂല ശരീരം നിമിത്തമായി വരുന്നത് ബാഹ്യദുഃഖം, സൂക്ഷ്മ ശരീരം നിമിത്തമായി വരുന്നത് ആന്തരിക ദുഃഖം. ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് അന്ധകരണത്തിൽ തന്നെ, ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്ന അന്ധകരണത്തിൽ തന്നെ. പക്ഷെ അതിന്റെ നിമിത്തം സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനുമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ദുഃഖങ്ങൾ, അതായത് കാമക്രോധാദികൾ കൊണ്ട് വരുന്നതും ശരീരത്തിലെ ധാതു വൈഷമ്യം കൊണ്ട് വരുന്നതുമായിട്ടുള്ള ദുഃഖങ്ങൾ, രോഗങ്ങൾ കൊണ്ട് വരുന്ന ദുഃഖങ്ങൾ, രോഗം തന്നെ ദുഃഖരൂപമാണ്, രോഗം നിമിത്തമായും ദുഃഖം വരുന്നു. ഇത്തരം ദുഃഖങ്ങളെ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നു. ഇതിൽ നിന്നുള്ള മോചനം അത് മുമുക്ഷ, അതിന് മുമുക്ഷുത്വം എന്ന് പറയുന്നു. ആധി ഭൗതികം, ഭൂതം എന്ന് പറഞ്ഞാൽ പ്രാണി എന്നർത്ഥം, ജീവികളെന്നർത്ഥം. ആദിഭൗതികം എന്ന് വെച്ചാൽ ജീവികൾ, മറ്റ് ജീവികൾ നിമിത്തമായി നമുക്ക് വരുന്ന ദുഃഖം, അതിനാണ് ആധി ഭൗതികം എന്ന് പറയുന്നത്. ഭൂതശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. നിത്യം എന്നർത്ഥമുണ്ട്, പഞ്ചഭൂതങ്ങൾ എന്നർത്ഥമുണ്ട്, കഴിഞ്ഞ കാലം എന്നർത്ഥമുണ്ട്. അതിഭൗതികം എന്ന് പറയുന്നിടത്ത് ഭൂതശബ്ദത്തിന് പ്രാണികൾ, ജീവികൾ എന്നർത്ഥം. മറ്റു പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, കൊതുക് കടിക്കുന്നു, പശു കുത്തുന്നു, മറ്റു മനുഷ്യർ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, വാളെടുത്ത് വെട്ടുന്നു, ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങളാണ്. ശരീരത്തിലെ രോഗം പോലെ അല്ലല്ലോ, പുറമേ നിന്നൊരു പ്രാണിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ്. ആ പ്രാണി മനുഷ്യനുമാകാം. ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങൾ, പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ. ഇതിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദുഃഖവും അനുഭവിക്കുന്ന ഉള്ളിൽ പ്രാണികൾ നിമിത്തങ്ങൾ, അതിന് രണ്ടു തരത്തിൽ വരാം. സ്ഥൂല ശരീരത്തിൽ, ശരീരത്തിൽ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ആ വേദന കൊണ്ട് അന്ധകരണത്തിൽ ദുഃഖം വരുന്നു. വാക്കുകൊണ്ട് ഒരാൾ അപമാനിച്ചാൽ മനസ്സിൽ വേദന വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇതും വരാം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആദി ഭൗതികം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രാണികൾ നിമിത്തം ഉണ്ടാകുന്നതാണ്. ആധി ദൈവികം, ദേവന്മാരിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, അതാണ് ആധി ദൈവികം. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖം ദേവന്മാർ നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങളെന്ന് പറയാം. ദേവന്മാരെങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പം, ഇടിമിന്നൽ, പേമാരി, കൊടുങ്കാറ്റ്, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ല, ഇതെല്ലാം ദേവന്മാരുണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ പൗരാണിക വിശ്വാസം. അങ്ങനെ നമുക്കറിയാൻ വയ്യാത്ത ശക്തികൾ ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല ഇതൊന്നും. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ അതിനെയാണ് ആദി ദൈവികം എന്ന് പറയുന്നത്. അതായത് ദേവന്മാർ നിമിത്തമായിട്ട് ഉണ്ടാകുന്നതാണ് ഇതെല്ലാം. കൊടുങ്കാറ്റ്, പേമാരി തുടങ്ങിയതെല്ലാം നമ്മുടെ ശരീര നിമിത്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ നിമിത്തമായിട്ടോ ഉണ്ടാകാതെ വരുന്ന ദുഃഖങ്ങളെല്ലാം അത് ആദി ദൈവികം. അപ്പൊ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും പെടുത്താം എന്നാണ് ദുഃഖത്രയം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം, സാംഖ്യന്മാരുടെ, കപില മഹർഷിയുടെ സാംഖ്യശാസ്ത്രം തുടങ്ങുന്നതിന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. ദുഃഖത്രയ അഭിഘാത, ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു. ജിജ്ഞാസ, അപ്പൊ ജിജ്ഞാസ ഉണ്ടാകുന്നു. തത് അപഘാതകേ ഹേതു, അതിനെ നശിപ്പിക്കുന്നതിനുള്ള ഹേതു, കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം തുടങ്ങുന്നത്. ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു, അതിനെ നശിപ്പിക്കുന്ന, ആ പീഡനത്തെ ഒഴിവാക്കുന്നതിനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു. അതിനുള്ള ഉപായങ്ങൾ എന്താണ് അത് ചിന്തിക്കുന്നു. നമ്മൾ പറയുന്ന ഈശ്വരപ്രാപ്തി, മോക്ഷം എന്നെല്ലാം പറയുന്നതിന്റെയൊക്കെ തുടക്കം ഇതാണ്, ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് മനുഷ്യൻ അവസാനം ഈശ്വരന് ചെന്നെത്തുന്നത്. ഈശ്വരപ്രാപ്തിയാണ് അതിനുള്ള ഉപായമെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇതിന് ലൗകികമായ ഉപായങ്ങളുണ്ടല്ലോ. ആധ്യാത്മികവും ആദിഭൗതികവുമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനാണ് നീതിശാസ്ത്രം, ധർമ്മശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങൾ, ആയുർവേദം ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളെല്ലാം ഋഷിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആയുർവേദം രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ കാമക്രോധാദികളിൽ നിന്നും, അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. പ്രാണികളിൽ നിന്ന് മോചനം നേടുന്നതിന് പ്രതിവിധികളെ കുറിച്ച് നിർദ്ദേശിക്കുന്ന നീതിശാസ്ത്രങ്ങളുണ്ട്, പ്രതിവിധികൾ പറയുന്നുണ്ട്. ആധുനികവും പ്രാചീനവുമായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്. ആധി ദൈവികമായ ദുഃഖങ്ങളുണ്ടായാലും അതിനെ മനസ്സിലാക്കാനും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമുള്ള ഉപായങ്ങളും ധർമ്മശാസ്ത്രങ്ങളും മറ്റും പറയുന്നുണ്ട്. കൊടുങ്കാറ്റുണ്ടാവും, അപ്പോൾ കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങൾ ഇന്നതിനൊക്കെയാണ്, അത് വരുമ്പോൾ ഇന്ന ഇന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നെല്ലാം പറഞ്ഞുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു. അതിനുമുണ്ട് ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇത്തരം ഉപായങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഉപായങ്ങൾ ഉപയോഗിച്ച് ഇതിൽ നിന്നെല്ലാം മോചനം നേടാമെന്നിരിക്കെ പിന്നെ അവിടെ ബ്രഹ്മവിചാരം, ആത്മസാക്ഷാത്കാരം, ഈശ്വരപ്രാപ്തി, ഇതെല്ലാം ഈ ദുഃഖ മോചനത്തിന് വേണ്ടി എന്തിന് സ്വീകരിക്കണം എന്നൊരു ചോദ്യം വരും. അതിന് സാംഖ്യന്മാർ എന്ന് പറയുന്നത് എന്താണ്? ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കുന്നതിനുള്ള താത്കാലികമായ ഉപായങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ദുഃഖമോചനത്തിനുള്ള താത്കാലിക ഉപായങ്ങളുണ്ട്, നമ്മളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തിക മോചനത്തിന് ഈ ഉപായങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ്. ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം താത്കാലികമായ മോചനത്തിന്, ആത്യന്തികമായ മോചനത്തിന് ഇതല്ലാതെ വേറെ ഉപായമില്ല. ഈശ്വരപ്രാപ്തി അല്ലാതെ വേറെ ഒരു ഉപായമില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഉപായങ്ങളെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ ഇതിലേക്ക് തിരിയുന്നത്, ഈശ്വര അന്വേഷണത്തിന് തിരിയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആത്യന്തികമായ മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഈ ദുഃഖ മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് തൽക്കാലം നമുക്ക് മോചനം നേടാം, പക്ഷെ വീണ്ടും ആ ദുഃഖം വരില്ല എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ പറ്റത്തില്ല. ഒരു രോഗത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ രോഗം മാറും, അതേ രോഗം വീണ്ടും വരില്ലെന്നോ വേറൊരു രോഗം വരത്തില്ലെന്നോ നമുക്ക് ഉറപ്പില്ല. വരുമ്പോൾ വീണ്ടും ചികിത്സിക്കേണ്ടി വരും. അപ്പൊ ദുഃഖത്തിനുള്ള ലൗകികമായിട്ടുള്ള ഉപായങ്ങൾ, ഒന്നും ദുഃഖത്തിന്റെ ആത്യന്തിക നിവൃത്തിക്ക്, അതായത് ദുഃഖം വീണ്ടും ഒരിക്കലും വരാത്ത തരത്തിലുള്ള ദുഃഖം നിവൃത്തിക്ക് പോയിരിക്കുന്നില്ല. അവിടെയാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത് ദുഃഖം ഒരിക്കലും വരാത്ത തരത്തിലുള്ള നിവൃത്തി, ഇനി ഒരിക്കലും ദുഃഖം ഉണ്ടാകരുത്. ആ ദുഃഖ നിവൃത്തിക്ക് ഉള്ള ഉപായമാണ് ആത്മീയ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ദുഃഖം ഒരു ദുഃഖം വരുന്നു, ഒരു രോഗം വന്ന് ചികിത്സിച്ചു ഭേദമാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ രോഗം പിന്നീട് വരുന്നില്ല, പക്ഷെ വേറെ രോഗങ്ങൾ വരാം. അത് ഒരു ദുഃഖത്തെ ഇല്ലാതാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ ദുഃഖം വരുന്നില്ല, പക്ഷെ മറ്റ് ദുഃഖങ്ങൾ വരാം. അപ്പോ ഏതെങ്കിലും ദുഃഖങ്ങളെ ഒരിക്കലും വരാത്ത തരത്തിൽ അകറ്റിയാലും പോരാ, എല്ലാ ദുഃഖങ്ങളും ഒരിക്കലും വരാത്ത രീതിയിൽ മാറണം. അതിനാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പോ ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും, ഏതെങ്കിലും ചില ദുഃഖങ്ങളല്ല, ഒരിക്കലും തന്നെ പ്രാപിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകണം. അതാണ് ആത്മീയ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരരുത് എന്നുള്ളതാണ്. അതാണ് ഈശ്വരപ്രാപ്തിയുടെ ഫലമായിട്ട് പറയുന്നത്. പിന്നീട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരുന്നില്ല. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തി മാത്രം മതിയോ? ഒരു പാറ, പാറക്കഷ്ണം, അതിന് ദുഃഖ നിവൃത്തി ഉണ്ടല്ലോ. കാരണം ദുഃഖമില്ല എന്നുവെച്ചാൽ ദുഃഖ നിവൃത്തിയാണ്. അതിനൊരിക്കലും ഒരു ദുഃഖവും വരുന്നില്ല. അതായത് അതിന് ബോധസ്ഫുരണം നമുക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ടും അത് ദുഃഖത്തിനുള്ള പ്രതിവിധികൾ പ്രതികാരങ്ങളെ കുറിച്ച് അന്വേഷിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാത്തത് കൊണ്ടും നമുക്ക് കണക്കാക്കാം അതൊരു ദുഃഖമില്ല എന്ന് കണക്കാക്കാം. ദുഃഖിക്കുന്നില്ല, അപ്പോൾ അതിൽ പൂർണ്ണമായ ദുഃഖ നിവൃത്തിയുണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു ദുഃഖ നിവൃത്തി കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അത് നിഷേധാത്മകമായിട്ടുള്ള ദുഃഖ അഭാവമല്ല. പിന്നെയോ ആത്മീയ ശാസ്ത്രത്തിൽ പറയുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിയുണ്ട്. ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദപ്രാപ്തിയും വന്നു ചേരുന്നു. അപ്പോ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ എന്തായി? ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ സർവവിധ ദുഃഖങ്ങളും എന്നേക്കുമായി ഇല്ലാതാകുക, തസ്ഥാനത്ത് ആനന്ദം ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ ചേരുന്ന ഇതിനെയാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, അതാണ് മോക്ഷം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒരിക്കലും വരാത്ത രീതിയിൽ എല്ലാ ദുഃഖങ്ങളും മാറുകയും തസ്ഥാനത്ത് ആനന്ദം വന്നു ചേരുകയും ചെയ്യുക, അതാണ് മോക്ഷത്തിന്റെ നിർവചനം. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ. അപ്പൊ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താല്പര്യം? സർവ്വദുഃഖങ്ങളും എല്ലാ കാലത്തേക്കും ഇല്ലാതാകുകയും ആനന്ദം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹം, ഒരു ജീവന്റെ ആഗ്രഹം, അതാണ് മോക്ഷം. ഇതുള്ളവനാണ് ഇവിടെ പറയുന്ന ആത്മവിചാരം ചെയ്യേണ്ടതെന്നാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ആത്മവിചാരം. അല്ലാതെ സാധാരണ രീതിയിൽ ദുഃഖം ഇല്ലാതാകുന്നതിനോ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുന്നതിനോ വേണ്ടി ആത്മവിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേറെ ഉപായങ്ങളുണ്ട്. മനസ്സിന് ടെൻഷൻ ഉണ്ടെങ്കിൽ മനോരോഗി ചികിത്സ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയാൽ മതി, അവരതിനുള്ള ചില ടെക്നിക്കുകൾ പറഞ്ഞു തരും. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ ടെൻഷൻ നമുക്ക് കുറയ്ക്കാം. ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടറെ പോയി കണ്ടാൽ മതി. ശത്രുബാധയുണ്ടെങ്കിൽ പോയി മന്ത്രവാദിയെ കണ്ടാൽ മതി. മന്ത്രവാദം കൂടോത്രം ചെയ്യും, ശത്രുവിന്റെ തലയിൽ ഇടി വീഴും, അത് നശിക്കും, രക്ഷപ്പെടും നമ്മൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപായങ്ങൾ ചെയ്താൽ മതി. അപ്പൊ അതിനുവേണ്ടിയിട്ട് ഇവിടെ ആധ്യാത്മശാസ്ത്രം വിചാരം ചെയ്യേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും വേദാന്തശാസ്ത്രം ഇത്തരമുള്ള ഉപായങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇതിന്റെ ആവശ്യമില്ല. വേദാന്തശാസ്ത്രം വിചാരം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദുഃഖ നിവൃത്തിക്ക് വേണ്ടിയിട്ടല്ല. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിക്കും ഇതല്ലാതെ വേറെ ഉപായമില്ലെന്നാണ് പറയുന്നത്. ലൗകികമായ ഒരു ഉപായങ്ങളും ഇതിന് ഉപകരിക്കുന്നില്ല. ഇതിന് പറയുന്ന ആത്മവിചാരമില്ലാതെ അല്ലെങ്കിൽ ആത്മീയ സാധനകൾ എന്തെല്ലാം പറയുന്നുണ്ടോ അതില്ലാതെ വേറെ ഉപായങ്ങളൊന്നുമില്ല. അപ്പൊ അതിനെ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അവനാണ്, അത്രയും ഉയർന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ അവനാണ് ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതെന്ന്. മുമുക്ഷുത്വം, മോക്ഷേച്ഛ. അപ്പൊ മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് അത്തരം ഒരു ധാരണ ഒരാൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ഒരാളാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതെന്നാണ്. ആ മോക്ഷം അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? അത് ജീവിച്ചിരിക്കുമ്പോഴാണോ സംഭവിക്കുന്നത്, അതോ മരണശേഷമാണോ, അതിന് താൻ അധികാരിയാണോ? ഇത്തരം കാര്യങ്ങളെല്ലാം ആണ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നത്, ശാസ്ത്രത്തിന്റെ വിഷയമായി വരുന്നത്. പക്ഷെ മോക്ഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അദ്വൈത മതമനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, ഇതാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദ പ്രാപ്തിയും, അതാണ് മോക്ഷം. അത് സംഭവിക്കുമോ, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, ഇതെല്ലാം തുടർന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളാണ്. ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കാരണം എന്താണ്, പ്രധാന കാരണം എന്താണ്? ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്ന പ്രധാന കാരണം ജന്മം. വളരെ സിമ്പിളാണ്, ജനിച്ചതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു, ജനിച്ചതുകൊണ്ടാണല്ലോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അപ്പൊ ജന്മമാണ് ദുഃഖത്തിന് പ്രധാന കാരണം. ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖത്തിനും കാരണം ജന്മമാണ്. ഒരുത്തൻ ജനിച്ചോ അവൻ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചേ തീരും. അദ്വൈതത്തിന്റെ ചിന്ത പോകുന്ന ഈ വഴിക്കാണ്, ജനിച്ചാൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ജനനമാണ് ദുഃഖത്തിന് കാരണം. ഇപ്പൊ ജനിച്ചിട്ടുടനെ അങ്ങ് മരിച്ചാലോ, വീണ്ടും ജനിക്കേണ്ടി വരും. ദുഃഖം അനുഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റത്തില്ല, വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ ജനനം ദുഃഖത്തിന് കാരണമാണ്, ജന്മം. അങ്ങനെയാണെങ്കിൽ ജന്മത്തെ ഒഴിവാക്കുക. അപ്പോ പിന്നെ ജനനത്തിനെന്താ കാരണം, ജന്മത്തിനെന്താ കാരണം എന്ന് അടുത്ത ചിന്ത. എന്തുകൊണ്ട് ജനിക്കുന്നു, ജന്മത്തിനെന്താ കാരണം? ജന്മത്തിന് കാരണമായി പറയുന്നത് കർമ്മം, പ്രവൃത്തി. പ്രവൃത്തിയാണ് ജന്മത്തിന് കാരണം. അപ്പൊ ജന്മത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും, കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടണം. കർമ്മം ചെയ്തോ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തിന്റെ രണ്ടു തരത്തിലാണ് ഫലം. ഒന്ന്, കർമ്മത്തിന് മുഖ്യഫലവും അവാന്തരഫലവുമുണ്ട്. അതുമൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. എന്താണ് കർമ്മത്തിന്റെ ഫലം? നേരത്തെ പറഞ്ഞു, ജന്മമാണ്. പക്ഷെ ജന്മത്തെക്കാൾ മുഖ്യമായ ഫലമുണ്ട് കർമ്മത്തിന്. സ്ഥൂലമായി പറയുമ്പോൾ അങ്ങനെ പറയുകയാണ്. ശരിക്കും കർമ്മത്തിന്റെ ഫലം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നതാണല്ലോ, കർമ്മം കർമ്മം എന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്താണ്? രണ്ടെണ്ണമാണ് മുഖ്യഫലം. ശാസ്ത്രത്തിന്റെ ആത്യന്തികമായ നിർണയം ഇതാണ്. അതായത് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും, ഇതാണ് കർമ്മഫലം, ഇതാണ് കർമ്മത്തിന്റെ മുഖ്യമായ ഫലം. ഏതു തരത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മമായാലും ശരി, ലൗകികമായ കർമ്മങ്ങളായാലും ശരി, സഹജ കർമ്മങ്ങളായാലും ശരി, ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലം എന്ന് പറയുന്നത് മുഖ്യമായ ഫലം ഇത് രണ്ടുമാണ്, സുഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ കർമ്മഫലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയാമെന്നുള്ള രണ്ട് ഫലങ്ങളേ ഉള്ളൂ, സുഖം അല്ലെങ്കിൽ ദുഃഖം, രണ്ടായിരിക്കും. രണ്ട് ഫലം എന്തോ എങ്ങനെ വരുന്നു? സത്കർമ്മങ്ങളുടെ ഫലം സുഖം, ദുഷ്കർമ്മങ്ങളുടെ ഫലം ദുഃഖം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സത്കർമ്മങ്ങളിൽ നിന്നും പുണ്യം ഉണ്ടാകുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്നും പാപം ഉണ്ടാകുന്നു. അപ്പൊ കർമ്മം നേരിട്ട് ഫലത്തെ കൊടുക്കുന്നില്ല, കർമ്മം പുണ്യത്തെയും പാപത്തെയും ഉണ്ടാക്കുന്നു. ആ പുണ്യവും പാപവും സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നു. പക്ഷെ മുഖ്യം സുഖവും ദുഃഖവുമാണ്, പുണ്യവും പാപവുമല്ല. എന്തുകൊണ്ട്? പുണ്യപാപങ്ങളെന്ന് പറയുന്ന അതീന്ദ്രിയങ്ങളാണ്, നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നില്ല. സുഖവും ദുഃഖവും സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന പുണ്യപാപങ്ങളെല്ലാം മറിച്ച് സുഖദുഃഖങ്ങളാണ്, നമ്മുടെ അനുഭവത്തിൽ വരുന്നതേ നമുക്ക് പ്രശ്നം ആകുന്നുള്ളൂ. പുണ്യപാപങ്ങൾ അതീന്ദ്രിയങ്ങളാണ്, അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു. ദൃഷ്ടം ലോകത്താരും കണ്ടിട്ടില്ല, അത് ഇന്നുവരാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു, ആണ് പുണ്യപാപം. കർമ്മത്തിൽ നിന്നും അന്ധകരണത്തിൽ ഉണ്ടാകുന്നു, ജീവാത്മാവിനോടുകൂടി സ്ഥിതി ചെയ്യുന്നു, അത് അവസരത്തിന് അനുസരിച്ച് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് പുണ്യത്തിന്റെയും പാപത്തിന്റെയും പ്രത്യേകത. അത് സംസ്കാര രൂപത്തിലിരിക്കുന്നു. ഇതൊക്കെ സാമാന്യമായി അറിയാവുന്നതാണ്. എന്നാലും അത് അവ്യക്തത ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ജന്മത്തിന് കാരണം കർമ്മമാണെന്ന് പറഞ്ഞു. കർമ്മത്തിന്റെ മുഖ്യഫലം എന്ന് പറയുന്നത് ജന്മമല്ല, സുഖദുഃഖങ്ങളാണ്. അപ്പൊ ജന്മം സുഖദുഃഖങ്ങളെ നൽകുന്നു. ജന്മത്തിൽ നിന്നാണല്ലോ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, അധ്യാത്മശാസ്ത്രത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ സുഖത്തെ കൂടെ ചേർത്താണ്. ദുഃഖം എന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലായിക്കൊള്ളണം, അവിടെ അണ്ടർസ്റ്റുഡ് ആണ്, ഏത് പ്ലസ് ദുഃഖം എന്ന് പറഞ്ഞാൽ പ്ലസ് സുഖം, രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ ദുഃഖം എന്ന് പറയുന്നത്. ഇവിടെ സുഖവും ദുഃഖമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സുഖദുഃഖങ്ങൾ കർമ്മത്തിന്റെ ഫലം, ഈ കർമ്മം എങ്ങനെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു ഇതുവരെ പറഞ്ഞ് ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കർമ്മങ്ങളിൽ നിന്ന് അദൃഷ്ടം പുണ്യഭാവങ്ങൾ ഉണ്ടാകുന്നു, ആ പുണ്യഭാവങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ പിന്നെ ജന്മം എങ്ങനെ വരുന്നു, കർമ്മം ജന്മത്തെ കൊടുക്കുന്നു, ആ ജന്മത്തിന് കാരണമായിരിക്കുന്നു ഈ അദൃഷ്ടം, ജന്മത്തിലൂടെ ഈ അദൃഷ്ടം പുണ്യഭാവങ്ങളെ ഉണ്ടാകുന്നു. അങ്ങനെ സംസ്കാരം, അപ്പൊ കർമ്മം നേരിട്ടുണ്ടാകുന്ന പുണ്യഭാവങ്ങളെയാണ്, ആ പുണ്യഭാവങ്ങളുടെ ഫലമായി ജന്മം ഉണ്ടാകുന്നു, ആ ജന്മത്തിൽ നിന്നും ഈ പുണ്യഭാവങ്ങൾ തന്നെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു എന്നാണ്. അപ്പോ സുഖദുഃഖങ്ങൾക്കും കാരണം ജന്മവും കർമ്മവുമാണെന്ന് വ്യക്തമായി. അപ്പൊ കർമ്മങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് അടുത്ത് ചിന്ത വരുന്നു. കർമ്മങ്ങൾക്ക് എന്താ കാരണം? കർമ്മങ്ങൾക്ക് കാരണമായി പറയുന്നത് കർമ്മങ്ങൾ രണ്ടു തരത്തിൽ, സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും. ഈ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എന്താണ്? രാഗ ദ്വേഷം, ഇതാണ് കർമ്മം. കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് രാഗവും ദ്വേഷവും. ദ്വേഷം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ദുഷ്കർമ്മം ചെയ്യുന്നു, ഒരാളിന് വിദ്വേഷം വന്നു അപ്പോൾ അയാൾക്കെതിരായി ദുഷ്കർമ്മം ചെയ്യുന്നു. രാഗം കൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു, സുഖേച്ഛ, അതാണ് രാഗം, സുഖത്തെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛ. അപ്പൊ സുഖപ്രാപ്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ രാഗം കൊണ്ടുള്ള കർമ്മങ്ങളായി, സത്കർമ്മങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്, പുണ്യം കിട്ടണം, സ്വർഗത്ത് പോകണം, ലോകപ്രതിഷ്ഠ നേടണം, ഇതെല്ലാം ആഗ്രഹിച്ച് ചെയ്യുന്നു. അപ്പൊ കർമ്മത്തിന് കാരണമെന്ന് പറയുന്നത് രാഗവും ദ്വേഷവും. അപ്പൊ രാഗദ്വേഷങ്ങളാണ് ആത്യന്തികമായി സുഖദുഃഖങ്ങൾക്കും ജന്മത്തിനും കാരണവുമായി. രാഗദ്വേഷങ്ങൾക്ക് എന്താ കാരണമെന്ന് പിന്നെ അന്വേഷിക്കുന്നു, അതിന്റെയും പിന്നിലേക്ക് പോകും. രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അജ്ഞാനം എന്ന് പറയുന്നു. അതിന് അതാണ് പരമകാരണം, അജ്ഞാനം. അപ്പൊ അജ്ഞാനം കൊണ്ട് രാഗദ്വേഷം, രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവൃത്തി, പ്രവൃത്തി കൊണ്ട് ജന്മം, ജന്മം കൊണ്ട് സുഖദുഃഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പോ ദുഃഖത്തിന് പരമകാരണമെന്ന് പറയുന്നത് അജ്ഞാനമായിരുന്നു തെളിഞ്ഞു. ഈ രീതി കാര്യകാരണബദ്ധമായി ചിന്തിക്കുമ്പോൾ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ ദുഃഖത്തിൽ നിന്ന് ഉള്ള മോചനം, ആത്യന്തിക മോചനം അജ്ഞാനനാശം കൊണ്ടേ സാധിക്കത്തുള്ളൂ, അജ്ഞാനത്തെ നശിപ്പിക്കും, എന്നാലേ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ അജ്ഞാനനാശത്തിനുള്ള ഉപായം ജ്ഞാനം. അതുകൊണ്ടാണ് ഈ വേദാന്ത ശാസ്ത്രത്തിൽ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്. ഇരുട്ടിനെ നശിപ്പിക്കാൻ വെളിച്ചമല്ലാതെ വേറെ യാതൊരു ഉപായവുമില്ല, വേറെ ഒരു ഉപായം കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹമജ്ഞഃ, ഞാൻ അജ്ഞനാണ് എന്ന് സദാസ്വ അനുഭവത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ അജ്ഞാനത്തെ വിവേകം കൊണ്ട്, ജ്ഞാനം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ആ അജ്ഞാനനാശത്തോടുകൂടി രാഗദ്വേഷങ്ങൾ നശിക്കുന്നു, രാഗദ്വേഷങ്ങൾ നശിക്കുന്നതുകൊണ്ട് കർമ്മം നശിക്കുന്നു, കർമ്മം നശിക്കുന്നതുകൊണ്ട് ജന്മം നശിക്കുന്നു, ജന്മനാശം കൊണ്ട് ദുഃഖവും നശിക്കുന്നു. ഇതാണ് അദ്വൈത ചിന്തയുടെ ക്രമം. അതുകൊണ്ടാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് വളരെ യുക്തിയുക്തമായി അദ്വൈത ചിന്തയിൽ സമർത്ഥിക്കുന്നത്. നമ്മളുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായങ്ങളായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരുട്ടിനെ വെളിച്ചം കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അജ്ഞാനത്തെ മറ്റെന്തെങ്കിലും കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, ജ്ഞാനം കൊണ്ടല്ലാതെ. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ
4: ഓം നമ ശിവായ. You are listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
5: അപ്പോൾ ആ ഭാവനയാണ്, അത് യഥാർത്ഥത്തിലുള്ള ദേവതയുടെ ഭാവനയാണ്. ഇന്നത് നമ്മ ദൈവബ്രഹ്മീതി അല്ല, ഇതാണ്, ഇതിനപ്പുറമൊന്നുമില്ല, ഇതാണ്. അതുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് വിഗ്രഹം, നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് അതിനൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. യഥസ്ഥാണു അനുജ്ഞാതെ ഇന്നസ്ഥാണുരി പുരുഷേ വായുമിതി പ്രതിബദ്ധതയെ വിപരീതം. ഞാൻ സാധാരണ ഈ പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ പോകാറേ ഇല്ല, പ്രത്യേകിച്ചും ഈ ഇത്തരം സന്യാസിമാരുടെ പ്രസംഗങ്ങൾ. കാരണം നമുക്ക് രൂപമുണ്ട് അവർ ഏതുവരെ പറയും എന്നുള്ളത്. പക്ഷെ ആരെങ്കിലും കേട്ടിട്ട് വന്ന് നമ്മുടെ അടുത്ത് പറയണം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാൻ നിർബന്ധിതനായിരുന്നു. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ അബദ്ധമാണ് ഈ പറയുന്നത്. അദ്വൈതത്തിൻ്റെ പേര് ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ നമുക്ക് സഹിക്കാം, കാരണം അവൻ്റെ സിദ്ധാന്തം അതാണ്. ക്ഷേത്രമില്ല, പ്രദേവമില്ല, ഇതൊക്കെ അസംബന്ധം. മനുഷ്യ ആറുവാകൻ പറഞ്ഞാൽ മനസ്സിലാക്കും, അവൻ്റെ ഈ സിദ്ധാന്തം അതാണ്. യുക്തിവാദി പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം അവിടെയൊക്കെ തത്വങ്ങൾ അതാണ്. അവരുടെയൊക്കെ ഇതിനെയൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ തത്വത്തെ അവർ പറയുന്നു. ഈ സ്വാമിമാരെക്കാളും എത്രയും ഭേദമാണ് അവർ. അവരുടെ ഉപദേശം കേട്ട മനുഷ്യൻ കുറച്ചുകൂടി നന്നാവും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? സ്ഥാണു അനുജ്ഞാതെ എന്ന സ്ഥാണു രീതി പുരുഷേ വയമിതി പ്രതിബദ്ധത വിപരീതം. രണ്ടും തമ്മിൽ വ്യത്യാസം പറയും. ഇതൊന്നും ഭ്രാന്തിയല്ല. നമ്മളിവിടെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. മനസ്സിന് മനസ്സിൻ്റെ സ്ഥാനമുണ്ട്. മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന ദേവതയ്ക്ക് ദേവതയുടെ സ്ഥാനമുണ്ട്. ഒന്നിനു പകരം മറ്റൊന്നാകത്തില്ല. മനസ്സ് വലുതാണെന്ന് വിചാരിച്ച് വിശപ്പ് മാറാൻ സങ്കല്പിച്ചാൽ മതിയാവും, അന്നം കഴിച്ചേ പറ്റൂ. വിശേഷിച്ചും അദ്വൈതിക്ക് അല്ല, യോഗിയെ മറ്റുവാണെങ്കിൽ ചിലപ്പം സങ്കല്പിച്ച് വിശപ്പ് മാറ്റിക്കണം. ഈ അദ്വൈതിയെ കൊണ്ട് അതിനും സാധിക്കത്തില്ല. അവന് മനസ്സാണ് വലുതെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പോൾ എവിടെയാണോ സ്ഥാണോ അന്നറിഞ്ഞാതെ ഇത് തൂണാണെന്ന് അറിയുന്നില്ല, എന്ന സ്ഥാണ രീതി ഇത് സ്ഥാണുവാണെന്ന് അറിയുന്നില്ല, പുരുഷേവ അവൻ നിശ്ചയിക്കുന്നത് ഇത് കള്ളനാണ് അല്ലെങ്കിൽ മനുഷ്യനാണ് പ്രതിപദ്ധതി, അവിടെ അവന് വിപരീത ബുദ്ധിയാണ്, ഭ്രാന്തിയാണ്. അത് ഭ്രാന്തി തന്നെയാണ്. അതുകൊണ്ട് അനർത്ഥമേ ഉണ്ടാകത്തുള്ളൂ, ഭയം ഉണ്ടാകും. നതു തഥാ നാമാതു ബ്രഹ്മദൃഷ്ടി വിപരീത. അതുപോലല്ല ഇവിടെ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഉപാസനകളൊന്നും അതുപോലല്ല. അവനെ അന്ധനാക്കുകയല്ല, അവന് ഭ്രാന്തി ഉണ്ടാക്കുകയല്ല, മറിച്ച് അവനോട് ആവശ്യപ്പെടുകയാണ്, നീ ഇന്നത് ചെയ്യുക. അശ്വം തന്നെയാണ്, പക്ഷെ അതിൽ വിരാട് ഭാവന. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് ശില തന്നെയാണ്, പക്ഷേ ഇത് ശിവലിംഗം തന്നെയാണ്, പക്ഷെ അതിൽ ശിവഭാവന. അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ചില ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ നേരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കാതിരിക്കുക. ഇതെല്ലാം കടന്ന് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും എത്രയോ നല്ല ആത്മാക്കളാണ്. ഇതൊന്നും അറിയാത്ത സാധുക്കൾ നാമം ജപിക്കുകയോ ഈശ്വരനെ ഭജിക്കുകയൊക്കെ ചെയ്യുന്ന സാധുക്കൾ ഒരു ശാസ്ത്രം അറിയത്തില്ല. ചിലപ്പോൾ അവരിൽ മൂഢത മാത്രമായിരിക്കുള്ളൂ. എന്നാൽ അവർ ഭേദമാണ്. ഈ സ്വാമിമാരെക്കാളും ഒക്കെ അവരെത്രയോ ഭേദമാണ്. ഈ അദ്വൈതം പ്രസംഗിക്കുന്ന ബുദ്ധികളെക്കാളും അവരെയാണ് പൂജിക്കേണ്ടത്. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതി. ഇവിടെ അതൊന്നുകൂടെ ക്ലിയറാക്കുന്നു. പ്രതിമയിൽ വിഷ്ണു, അത് വെറൊരു സങ്കല്പമാണ്. എവിടെയാണ് വിഷ്ണു? അശ്വത്തെ വിരാട് ഒരു സങ്കല്പമല്ല. ശബ്ദം ശബ്ദമാണ്, അതിൽ ബ്രഹ്മം എന്ന് പറയുന്നത്. എന്താ ബ്രഹ്മം? കേവലം അത് ഒരു ആരോപം, ഒരു ഉപാസന മാത്രമല്ല. പൂർവക്ഷി ചോദിക്കുകയാണ്, ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മ. എന്താണോ നമ്മളോട് ആരോപിക്കാൻ പറയുന്നത് അതെല്ലാം അലൗകികമാണ്, ഇന്ദ്രിയ വിഷയമല്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ഒന്നിനെ മറ്റൊന്നായി കാണാൻ പറയുന്നു. അവിടെ പറയുന്നതോ ഇത്തരം കാര്യങ്ങൾ. അടുത്ത് പറയും, ബ്രാഹ്മണനെ പിതൃദേവനായി കാണാൻ പറയുന്നു. ഇത്തരം പറയുന്ന കുറേ അസംബന്ധങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മറ്റൊന്നും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലല്ലോ. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതി. ബ്രഹ്മമെന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണെങ്കിലോ ഏതേന പ്രതിമ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവത പിത്രാദി ദൃഷ്ടിനാം തുല്യത. ഇത് തന്നെയാണ് സർവത്ര നടക്കുന്നത്. ശ്രാദ്ധം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പം ശ്രാദ്ധത്തിലൊരു ഒരു ചടങ്ങാണ് ബ്രാഹ്മണൻ അന്നം കൊടുക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഷടംഗ വേദവിത്ത്, ഷഡ് കർമ്മവിത്ത്, അങ്ങനെയായിരിക്കണം ബ്രാഹ്മണൻ. നൂല് തോളിക്കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നവനല്ല. ഷടംഗവിത്ത് എന്ന് പറയുമ്പോൾ നാല് അംഗങ്ങളോടുകൂടിയും വേദത്തെ അധ്യയനം ചെയ്തവൻ. പിന്നെ ഷഡ്കർമ്മവിത്ത്, യജനം യാചനം അധ്യയനം അധ്യാപനം ദാനം പ്രതിഗ്രഹം എന്ന് പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നവൻ, എന്നാലേ ബ്രാഹ്മണനാകത്തുള്ളൂ. അങ്ങനെയുള്ളവന് വിളിച്ചിട്ട് ശ്രാദ്ധത്തിൽ അന്നം കൊടുക്കണം എന്നാ. എന്തുകൊണ്ടാണ് അവിടെ ശ്രാദ്ധത്തിൽ അന്നത്തെ സ്വീകരിക്കേണ്ടത് വസ്വാദി പിതൃക്കളാണ്. വസ്തു തുടങ്ങി പിതൃദേവതകളെ കുറിച്ച് പറയുന്നു. പിതൃദേവതകൾ പിതൃലോകത്തിലാണ്, ശ്രാദ്ധം നടത്തുന്ന ഭൂമിയിലാണ്. ഈ ദേവതകൾ ഒന്നെങ്ങനെ അന്നം സ്വീകരിക്കും? സാധ്യമല്ലല്ലോ. അപ്പൊ ആ ദേവതകൾ വന്ന് അന്യം സ്വീകരിക്കണമെങ്കിൽ അതിന് യോഗ്യമായ ഇവിടെ നിന്ന് പറഞ്ഞ പോലെ ഒരു ആലംബനം വേണം, യോഗ്യമായ ഒരു ആലംബനം വേണം. അതിന് യോഗ്യമായ ആലംബനമാണ് ബ്രാഹ്മണൻ. വസ്വാദി പിതൃക്കൾ ബ്രാഹ്മണൻ അവിടെ ഉപവിഷ്ടനായിരുന്നു, അന്നത്തെ ഗ്രഹിക്കുമ്പോൾ ആ പിതൃക്കളാണ് അന്നത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിതൃക്കൾ തുഷ്ടിയെ പ്രാപിക്കുന്നു, തുഷ്ടരായ പിതൃക്കൾ കുലത്തെ അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ആസ്തികന്മാരുടെ വിശ്വാസം. അതാണ് ബ്രാഹ്മണനിൽ ദേവതാബുദ്ധി എന്ന് പറയുന്നത്, പിതൃദേവത എന്നോട് ഉദ്ദേശിക്കുന്നു. അത് ആസ്തികന്മാരെ സംബന്ധിച്ച് സത്യമാണ്. എന്തായാലും വിഷ്ണു ഉണ്ട്, ആ വിഷ്ണുവിന് ആലംബനമായിട്ടൊരു പ്രതിമ വേണ്ടി. അതുപോലെ വസ്വാദി പിതൃക്കളുണ്ട്, ശാസ്ത്രം പറയുന്നു. അവർക്ക് ആലംബനമായ ഒരു ദിവ്യമായ യോഗ്യമായ ഒരു ശരീരം വേണ്ടി, അത് ശുദ്ധവും സാത്വികവുമായ ഒരിടത്തല്ലേ ദേവതയ്ക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ദേവത വന്ന് ആ ശരീരത്തിലൂടെ അന്നത്തെ സ്വീകരിക്കുന്നു എന്നാണ് ശാസ്ത്രം പറയുന്നത്. അങ്ങനെ ജനം അനുഷ്ഠിച്ചും വരുന്നു. ഇവിടെ എല്ലാം എന്താണ്, പ്രതിമ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവപുത്രാദി ദൃഷ്ടി എന്ന് പറയുന്നതാണ്. പ്രതിമയിൽ ദേവദൃഷ്ടി, വിഷ്ണുവാദി ദേവദൃഷ്ടി, ബ്രാഹ്മണൻ പിതൃദൃഷ്ടി, പിതൃദേവതാദൃഷ്ടി, ഉപാസന ആരോപം, ഇതെല്ലാം അസംബന്ധമാണല്ലോ. തുല്യത എന്താണോ, ഇങ്ങനെയുള്ള സാധനങ്ങളെ ഇല്ലല്ലോ, ദേവതയില്ല, പിതൃക്കളുമില്ല, പിന്നെങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? അത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ശ്രുതിയിൽ പ്രമാണമാക്കിയാണ് പറയുന്നത്. ശ്രുതി പറയുന്നു, നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം, നാമത്തെ നമുക്കറിയാം, ബ്രഹ്മത്തെ അറിയില്ല, അതുകൊണ്ട് ബ്രഹ്മമില്ലാത്തതാണ്. സ്മൃതികളിൽ പറയുന്നു, ബ്രാഹ്മണനെ പിതൃദേവതയായിട്ട് ഉപാസിക്കുക. ബ്രാഹ്മണനെ നമുക്കറിയാം, പക്ഷേ പിതൃദേവതയെ അറിയില്ല. ഇതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല ആണെങ്കിൽ അത് ശരിയല്ല എന്നുണ്ട്. ശ്രുതി എല്ലാ ഭാഗവും നോക്കുക. ശ്രുതി എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല പറയുന്നു, പരിചയമുള്ള കാര്യങ്ങളെയും പറയുന്നു. ഉപാസിക്കാൻ എങ്ങനെ? ദുർഗാദിഷു പൃഥിവ്യാദി ദൃഷ്ടി ദശ്രു, എത്രയോ ഭാഗങ്ങളിൽ പറയുന്നു. വെറുക്ക് വേദമന്ത്രമാണ്, അതിനെ പൃഥിവിയായിട്ട് ഉപാസിക്കുക. എന്താ ഇവിടെയും നിങ്ങൾ പറയും ഇത് അസംബന്ധമാണെന്ന്? പൃഥിവി എന്ന് പറയുന്നത് ഇല്ലാത്തതാണെന്ന് പറയുന്നു. ഇവിടെ എന്താണ്, നമുക്ക് രണ്ടിനെ അറിയാം, ദീർഘ മന്ത്രത്തെ അറിയാം, നിങ്ങൾക്ക് വേദം പ്രമാണമാണ്, വേദത്തെ പ്രമാണമായി സ്വീകരിക്കും. ഒരിടത്ത് ഒരു ന്യായം പറയുകയും വേറിടത്ത് വേറൊരു ന്യായം പറയുകയും ചെയ്താൽ അത് ശരിയാകത്തില്ല. ആ വേദത്തിൽ ഋക്കിനെ പൃഥിവിയായി ഉപാസിക്കും. ഋക്ക് എന്താണെന്ന് അറിയാം വൈദികൻ, ഇത് വൈദികനോടാണ്, ചാർവാകനോടല്ല ഇവിടെ ചോദ്യ ഉത്തരം നടക്കുന്നു. കർമ്മകാണ്ഡി ഇവിടാണ്. പൃഥിവി എന്താണെന്നും അറിയാം. അതിന് വൈദികന് അഭിപ്രായ വ്യത്യാസമില്ല. ആ ഇരുക്കിനെ പൃഥ്വിയായി ഉപാസിക്കാൻ പറഞ്ഞു, അങ്ങനെ ഉപാസിക്കുന്ന കർമ്മത്തിൻ്റെ ഭാഗമായി വരുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് അദൃഷ്ടം ഫലമുണ്ടാകുമെന്ന് പറയുന്നു. അതിനാ കർമ്മത്തിൻ്റെ പുഷ്കരമായ ഫലം അതിന് സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ, ഇത്തരം ഉപാസനകൾ അംഗീകരിക്കാമെങ്കിൽ മറ്റുപാസനയെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ശ്രുതിയുടെ ഒരു ഭാഗം പ്രാമാണികമാണ്, വേറൊരു ഭാഗം അപ്രാമാണികമാണ്, അത് സ്വീകരിക്കില്ല. അതിനർദ്ധ ജരതീയ ന്യായം എന്ന് പറയും. ഒരാൾ ശരീരത്തിൻ്റെ പകുതി ഭാഗം വൃദ്ധനായിപ്പോയി, പകുതി യുവാവ്, അങ്ങനെ സംഭവിക്കാറില്ല. അതുകൊണ്ട് ശ്രുതിയെ പൂർണ്ണമായി സ്വീകരിക്കുക. ഒരു ഭാഗം പ്രമാണവും വേറൊരു ഭാഗം അപ്രമാണവും എന്ന് പറയാൻ പാടില്ല. ശ്രുതിയിൽ ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്, അത് പലതരത്തിലാണ്. ചിലടത്ത് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് നിർദ്ദേശിക്കുകയും, ചിലടത്ത് പരോക്ഷമായിരിക്കുന്ന കാര്യങ്ങളാണ് നിർദ്ദേശിക്കുന്നു. ഇവിടെ ദേവതാദി പരോക്ഷങ്ങളെ നിർദ്ദേശിക്കുന്നു, ചിലടത്ത് പ്രത്യക്ഷമായ പ്രതിവിയെ തൃക്കൽ ഉപാസിക്കാൻ പറയുന്നു. അത്തരം ഉപാസനകളെ അംഗീകരിക്കുകയാണെങ്കിൽ ദേവതാദികളെയും ഉപാസനയെ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ദേവതാദികളുടെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യും. ഇനി അത് പരോക്ഷമായിരിക്കുന്നു, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപാസിച്ചു നോക്കുക. ദേവതയെ കാണാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ, ചോദ്യങ്ങൾ ചോദിച്ചാൽ സമാധാനം കിട്ടുമോ, അതപ്പോൾ മനസ്സിലാവും. അല്ല വേറെ വഴിയില്ല. നിങ്ങൾ ഉപാസിച്ചവരുടെയൊക്കെ അനുഭവം അതാണ് അവർ പറയുന്നത്. ദേവത ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്, ദേവത മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്, ദേവത സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഇടത് ഉപാസകന്മാരുടെ അഭിപ്രായമാണ്, അതല്ല വരെ വഴിയില്ല. അല്ല, ഇതൊക്കെ അസംബന്ധമാണ്, മിഥ്യയാണ്, ദേവത ഇപ്പം നിസ്സാരമാണ്, ഈ ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ബ്രഹ്മജ്ഞാനം ഞാൻ ദേവതയെക്കാളും വലുതാണ്, ദക്ഷിണ എനിക്ക് തന്ന ഈ അമ്പലത്തിൽ കൊടുക്കണ്ട, ഇതൊക്കെ പറയുന്നതിനെന്താ എന്താ അസംബന്ധമാണ്? അതുകൊണ്ട് വിദ്യമാന പൃഥ്വിയാദി വസ്തുദൃഷ്ടീനാമേവ ഏർഗാദി വിഷയം പ്രക്ഷേപദർശന. അവിടെ എന്താണ് ഇർക്ക എന്നെ ഇർക്കിൽ പൃഥ്വി ദൃഷ്ടി, ഇർക്കിനെ പൃഥ്വിയായി കാണുക എന്ന് പറഞ്ഞാൽ പൃഥ്വി ഉണ്ട് അവിടെ. വിദ്യമാന പൃഥ്വിയാദി വസ്തുദൃഷ്ടീനാം ഉള്ള പൃഥ്വിയാദി വസ്തു പിന്നെ അവിടെ ആരോപിക്കുകയാണ്. ആദി വിഷയം പ്രക്ഷേപദർശനം, പ്രക്ഷേപണം ചെയ്യുന്ന ആരോപിക്കുന്നു, കൽപ്പിക്കുന്നു, വേറെടുത്തുണ്ട് അതിനെ കൽപ്പിക്കുന്നു. തസ്മാ തസ്സാമാന്യ നാമാദിഷു ബ്രഹ്മാദി ദൃഷ്ടീനാം വിദ്യമാന ബ്രഹ്മാദി വിഷയത്വ സിദ്ധി. ഒരു ഭാഷകാരൻ വളരെ സ്പഷ്ടമായി പറയുകയാണ്, ഒരർത്ഥശങ്കയ്ക്കും ഇടപെടുക്കാതെ. ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഇത്തരം സ്വാമിമാർ ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ ധൈര്യപ്പെടത്തില്ല. അദ്വൈതം പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, തസ്മാത്തസാമാന്യ അതിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് നാമാദിഷ ബ്രഹ്മദൃഷ്ടിന നാമാദികൾ ബ്രഹ്മദൃഷ്ടി ഉപദേശിക്കുന്നത് വിദ്യമാന ബ്രഹ്മാദി ഉള്ളതായ ബ്രഹ്മം ദേവത തുടങ്ങിയവരെ സംബന്ധിച്ചാണ്. വിദ്യമാന ബ്രഹ്മാദി എന്ന് വെച്ചാൽ ഇവിടെ ബ്രഹ്മം വിഷ്ണു തുടങ്ങിയ കാര്യങ്ങളാണ്, ഇത്ര ദേവത ഇവയൊക്കെ കുറിച്ചാണ് പറയുന്നത്. വിദ്യമാനം എന്ന് വെച്ചാൽ ഉള്ളത്, നമുക്ക് അറിയാത്തവർക്കും മനസ്സിലാക്കും, ഞാൻ കൽപ്പിച്ച് പറയുന്നു. ഉള്ളതായ ബ്രഹ്മം, ഉള്ളതായ ദേവത, ഉള്ളതായ പിതൃക്കൾ തദ്വിഷയമായിട്ടാണ് ശ്രുതി പറയുന്നത്. അല്ല, ഇല്ലാത്ത ഞങ്ങളുടെ കൽപ്പനയിലുള്ള ചിലർ പറയും, ഇതൊക്കെ വെറും കൽപ്പനയാണ്, ഭാവനയാണ്. ശരി, കൽപ്പനയാണ്, കൽപ്പിക്കുന്ന എന്താണ്? മനസ്സ്. ശരി, ആ മനസ്സുള്ളതാണ്, ഇതുമല്ല ഉള്ളത് തന്നെ. ഉള്ളതിനെയും മനസ്സിന് കൽപ്പിക്കുമ്പോൾ അടുത്തത് പറയുന്നുണ്ട് ബ്രഹ്മാദി വിഷയത്തെ സിദ്ധി. അതുകൊണ്ട് ഇവയെല്ലാം ഉള്ളതാണോ? ദേവതയുണ്ടോ? ദേവതാ ലോകമുണ്ടോ? പിതൃക്കളുണ്ടോ? പിതൃലോകമുണ്ടോ? ഭാഷകാരെ എല്ലാത്തിനും അംഗീകരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അസ്തിത്വം എല്ലാത്തിനുമുണ്ട്. ഈ ലോകം കേവലമായ അസ്തിത്വമാണ്, കേവലമായ സത്താണ്, അതിനൊന്നും അന്യമായിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാവരും. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അതടുത്ത് പറയും. മറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, ന്യായം സത്യമാണ്, എൻ്റെ ആശ്രമം സത്യമാണ്, അമ്പലം മാത്രം മിഥ്യ, എനിക്ക് തരുന്ന ദക്ഷിണയൊക്കെ സത്യം, അമ്പലത്തിൽ കൊടുക്കുന്നതൊക്കെ മിഥ്യ, ഇത് അദ്വൈതമുണ്ട്. അത്തരത്തിലുള്ള അദ്വൈതം ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മാദി ദൃഷ്ടിന ഈ ഉപാസനകൾ, ഈ ആരോപണങ്ങൾ അവിടെ എന്തിനേക്ക് ആരംഭിക്കുന്നു, അതെല്ലാം വിദ്യമാന ബ്രഹ്മാദി വിഷയത്തെ സിദ്ധി. ഇതൊക്കെ അടിവരയിട്ട് ഓർമ്മിച്ച് വയ്ക്കണം, കാരണം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെങ്കിലും ഓർമ്മിച്ച് വയ്ക്കും. ചിലപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, കാരണം ഇങ്ങനെയുള്ള ബുദ്ധി സ്വാമിമാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ തരും, അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കും. വയസ്സായതുകൊണ്ട് ഓർത്താൽ പിടികിട്ടത്തില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും സഹായിക്കും. ഏതേനും പ്രതിമാ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവ പിത്രാദി ബുദ്ധീനാം ച സത്യവസ്തു വിഷയത്വ സിദ്ധി. ഒന്നുകൂടി വ്യക്തമാക്കി പറയും. ഇതുകൊണ്ട് ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിമാ ബ്രാഹ്മണാദിഷു, പ്രതിമയിൽ ദേവബുദ്ധി, ബ്രാഹ്മണനിൽ പിതൃബുദ്ധി, വിഷ്ണുവാദി ദേവ പിത്രാദി ബുദ്ധീന. ഇവരുടേത് വിഷ്ണുവാദി ദേവതാബുദ്ധി, ഇവരുടെത് വസ്വാദി പിതൃബുദ്ധി. ഇതെല്ലാം സത്യവസ്തു വിഷയത്വ സിദ്ധി. ഇതെല്ലാം സത്യവസ്തു വിഷയമാണ്, സത്യവസ്തുവിനെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണോ നമ്മളല്ല സത്യമായിരിക്കുന്നത്, എങ്ങനെയാണോ ഈ ലോക സത്യമായിരിക്കുന്നത്, ഇവിടുത്തെ അന്നപാനാദികളെല്ലാം സത്യമായിരിക്കുന്നത്, ഈ വ്യവഹാരം സത്യമായിരിക്കുന്നത്, ഇതേപോലെയുള്ള സത്യം തന്നെയാണ് ഈ ദേവതാദികൾ പിതൃകൾ എന്നാണ് അദ്വൈത ആചാര്യനായ ശങ്കരാചാര്യരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം തന്നെ, അക്കാര്യത്തിലൊരു സംശയവുമില്ല. അദ്വൈതി ആയതുകൊണ്ട് ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. മുഖ്യാപേക്ഷത്വ ഗൗണത്വസ്യ പറയുന്നു, ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷ സിംഹവും മാണവക ഗൗണത്തിന് ഉദാഹരണമാണ്, ബ്രഹ്മചാരി സിംഹമാണ്. എന്ന് വെച്ചാൽ ഇവർ എഴുന്നേറ്റിടക്കാൻ വയ്യാത്ത ബ്രഹ്മചാരികളൊന്നുമില്ല. നല്ല നീക്ക കഴിച്ച് നല്ല ആരോഗ്യമുള്ള ബ്രഹ്മചാരി കണ്ടിട്ട് വരും. ഇവരുടെ വീരശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ട് വരും. ഇവനാളൊരു സിംഹമാണ്, ഇവനൊട്ടേക്ക് ഒരു പത്തെണ്ണത്തിന് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള അടുത്തേ പറയാൻ പറ്റും. പിത്തം പിടിച്ച ബ്രഹ്മചാരികളെ കുറിച്ചല്ല പറയുന്നു, സിംഹവും മാണവത എന്ന് പറയുന്നു. എന്താ അങ്ങനെ പറയുന്നത്? കാരണം സിംഹം വേറെ ഉണ്ട്, അതിൻ്റെ വീര്യ ശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാണ് പറയുന്നത് ഇവനിലുണ്ട് ആ വീര്യം എന്ന്. ഇവിടെ എന്താ പറയുന്നത്? മുഖ്യ അപേക്ഷത്വ ഗൗണത്വസ്യ, ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷിക്കുന്നു. എന്നാലത് പറയാൻ കഴിയും, സിംഹം ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇവിടെ ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഞാനൊരു നമുക്ക് മനസ്സിലാകാമെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു സിംഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇവൻ സിംഹമാണെന്ന്, ഇല്ലെങ്കിൽ പറയാൻ പറ്റും. ഒരു പിതൃദേവത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ ബ്രാഹ്മണൻ പിതൃദേവതയാണ്. ഒരു വിഷ്ണു ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതിമ വിഷ്ണുവാണ്. ശ്രുതിയുടെ ഉദാഹരണം ഭാഷ്യകാരൻ, ഭാഷ്യകാരന് പ്രമാണ ശ്രുതിയാണ്. പഞ്ചാഗ്നിയാദിഷിജ അഗ്നിത്വാദേഹി ഗുണത്വ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത് നാമാദിഷ ബ്രഹ്മത്വസ്യ ഗുണത്വ മുഖ്യ ബ്രഹ്മ സദ്ഭാവ ഉപപത്തി. യുക്തി അനുസരിച്ച് നോക്കിയാണ് നമ്മൾ ചാന്ദോക്യത്തിൽ പറഞ്ഞു പഞ്ചാഗ്നിയെക്കുറിച്ച്. ദ്യുഹു പർജന്യം പൃഥിവി പുരുഷൻ യോഷിത് മുമ്പ് ചർച്ച ചെയ്തതാണ്. സ്ത്രീ അഗ്നിയാണെന്ന് പറഞ്ഞു, അതൊരു ഉപാസനാ രീതിയാണ്. പഞ്ചാഗ്നി ആദിഷിക അഗ്നിത്വാദേ, നമുക്കറിയാം ഒരിക്കലും സ്ത്രീ അഗ്നിയല്ല. നമുക്കറിയാം ബ്രഹ്മചാരി ഒരിക്കലും സിംഹമല്ല, ഇവന് തടയും നഖവും പല്ലൊന്നുമില്ല. എന്നാലത് അംഗീകരിക്കുന്നു. എന്തോ ചില സമാനതകൾ അവിടെയുണ്ട്. അവിടെ ആ പറയുന്നത് ഗൗണമാണ്, മുഖ്യമല്ല. പ്രഥമേ വിഷ്ണു എന്ന് പറയുന്നിടത്ത് ഒരു ഗൗണത്വം ഉണ്ട്. എന്തുകൊണ്ടത്? ഒരു വെറുശിലായിപ്പോയി, അതൊരു ശില്പിയുടെ കരവിരുത് മാത്രമാണ്. അതാണ് അതിൽ ആ ഗൗണത്വം. പക്ഷേ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത്, മുഖ്യ അഗ്നിയെ സ്വീകരിക്കുന്നു, മുഖ്യ ദേവതയെ സ്വീകരിക്കുന്നു, മുഖ്യ പിതൃദേവതയെ സ്വീകരിക്കുന്നു. അതിനംഗീകരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ശ്രുതി മറ്റൊന്നുണ്ട് അവിടെ. അതുപോലെ നാമാദിഷു ബ്രഹ്മത്വസ്യ ഗുണത്വ, നാമത്തിനും മറ്റുമുള്ള ബ്രഹ്മ ആരോപം ഗൗണമാണെങ്കിലും ഇതിൽ ഇക്കാര്യത്തിൽ ഒരാചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസം. അഭിപ്രായ വ്യത്യാസം വരുന്ന എന്താണ്? അങ്ങനെ ഒരു വിഷ്ണു ദേവതയെ കുറിച്ച് പറഞ്ഞില്ല, ആ ദേവതയുടെ സ്വരൂപം എന്താണ്? അതിന് രണ്ട് കൈയാണ്, നാല് കൈയാണ്? ഇത്തരം കാര്യങ്ങളിലാണ് ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്. പക്ഷെ ആ ദേവതയുടെ അസ്തിത്വത്തിൽ ആസ്തികന്മാർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രതിമയിൽ ആരോപിക്കുന്നു എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിമയിൽ അതിനെ പൂജിക്കാമെന്നുള്ളതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഏത് തരത്തിലായിരിക്കണം ആ പൂജാവിധികൾ, ഏത് തരത്തിലായിരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഗുണമാണ്. അതെല്ലാം എന്താണ്? മുഖ്യ ബ്രഹ്മ സദ്ഭാവോപത്തി. ഇതെല്ലാം നമ്മളെ ബോധിപ്പിക്കുന്നത് ഇങ്ങനെ ഗുണമായ ആരോപങ്ങൾ ശ്രുതി നിർദ്ദേശിക്കുന്നിടത്തെല്ലാം തന്നെ മുഖ്യമായ വാസ്തവമായ ബ്രഹ്മ സദ്ഭാവം, ദേവതാ സദ്ഭാവം എല്ലാം ഉണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയും തെറ്റല്ല. എങ്ങനെ? സത്യമായിരിക്കുന്ന ആ ദേവതയെ അസത്യമായിരിക്കുന്ന ശരിയിൽ ആരോപിച്ച് ഉപാസിക്കുന്നത് തെറ്റല്ല. ശ്രുതി നേരിട്ട് ഈ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുക എന്ന് പറയുന്നില്ലെങ്കിലും ശ്രുതി നേരിട്ട് പറയുന്നുണ്ട് നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇതിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ്. ആ വൈദികമായ സംസ്കാരം ക്ഷയിച്ചു വന്നപ്പോൾ മനുഷ്യന് വീണ്ടും ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ തുടരുന്നതിന് വേണ്ടി പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ ഈ സമ്പ്രദായങ്ങളിലെല്ലാം അഴിച്ചുപണി നടത്തി. ഇവിടെ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക, അതിനു പകരം പ്രതിമയെ വിഷ്ണുവായിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞു. ഫലത്തിൽ ഇതൊക്കെ ഒന്ന് തന്നെ. അതുകൊണ്ട് ഇതൊന്നും അദ്വൈത ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യമല്ല. ബ്രഹ്മസദ്ഭാവം, ഇതിനെല്ലാം യുക്തിയുണ്ട്, ശാസ്ത്രമുണ്ട്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി ഉപാസനയുമായി ബന്ധപ്പെട്ട് വരുന്ന കർമ്മവും ഉപാസനയും ജ്ഞാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ പറയും. ക്രിയാർത്ഥിച്ച അവിശേഷ വിദ്യാർത്ഥാന പറയുന്നു. വേദത്തിൽ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗങ്ങളുണ്ട്. ദർശപൂർണമാസാഭ്യാം യാഗങ്ങളുടെ പേരാണ്. സ്വർഗകാമു യജയിക ദർശയാഗം പൂർണയാഗം, അതുകൊണ്ട് സ്വർഗകാമം യജിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇത് മീമാംസയോട് പറയാം. ചിലർ ഈ കർമ്മങ്ങളെ അംഗീകരിക്കും, ഉപാസനയെ അംഗീകരിക്കില്ല, ജ്ഞാനത്തെ അംഗീകരിക്കില്ല. അതവർക്ക് ബുദ്ധിമുട്ടാണ്. കർമ്മങ്ങളൊക്കെ അംഗീകരിക്കും. അവർ പറയുന്നത് ഉപനിഷത്തെന്ന് പറയുന്ന ഊഷരഭൂമി പോലെയാണ്, ഒന്നിനും കൊള്ളാതെ. ഊഷരഭൂമി എന്ന് വെച്ചാൽ വിത്തിട്ട മുളയ്ക്കാത്ത സ്ഥലം. അത് ജലവുമില്ല, വളവുമില്ല, ഒന്നുമില്ല, മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിവരെ കരുതുന്ന വൈദികന്മാരുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായമാണ് ക്രിയാർത്ഥം ആണോ വേദവല്ല കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഉപാസനയും ഞാനും ഒന്നുമില്ല, ബ്രഹ്മമേ ഇല്ല. ഏറ്റവും വലിയ വിവാദം ഉണ്ടാകുന്ന അവർ ബ്രഹ്മത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അസത് വിഷയോ കാചി ബുദ്ധിജഗതി വീക്ഷിതി സർവസ്യ മാത്രാദ്യർത്ഥസ്യ വിചാരേഭി ഭാവാഭാവസാധകം ചിദ്വസ്തു അഭ്യവിചാര്യസ്തി തത്കഥം കൂടസ്ഥം സംവിധേകരതും ബ്രഹ്മനാസ്തി സർവാർത്ഥം വ്യവിചാരേമി സംവിത അഭ്യവിചാരം. ഇതൊക്കെ വാർത്തകാരം പറയുന്ന ഈ ഭാഗത്തിന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു ഇതൊക്കെ സത്യമാണ്, ഈ കാണുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഈ കാണുന്നതൊക്കെ ശരിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതെല്ലാം മാറിപ്പോവുകയല്ലേ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന സർവവും നാമരൂപാത്മകമായി ശരിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പുസ്തകം സത്യമാണ്, മേശ സത്യമാണ്, വാച്ച് സത്യമാണ്, അതങ്ങനെ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നശിക്കുന്നില്ലേ? എങ്ങനെ ഇതൊക്കെ സത്യമാണ്? ഒന്ന് മാറി വേറൊന്ന് വരുന്നില്ലേ? പക്ഷേ ഇവിടെ നശിക്കാതിരിക്കുന്ന എന്താ? ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി അത് നശിക്കുന്നില്ല. അതാണ് സംവിത വ്യഭിചാരിണി, മാറ്റമില്ലാത്ത ബുദ്ധി ബോധം അത് മാറുന്നില്ല. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തുകാരം പറയും നിങ്ങൾ ഏതാണോ സത്യം എന്ന് പറയുന്നത് സത്യമല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം അതെല്ലാം മാറുന്നതാണ്, പരിണാമ വിധേയമാണ്, നാശത്തിന് വിധേയമാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണോ അസത്തെന്ന് പറയുന്നത് അത് സത്യമാണ്. എന്താണ് ആ സംവിത് അമ്പ്യഭിചാരണി? ഒരു മാറ്റമില്ലാതിരിക്കുന്നു, അതിനാണ് ഞങ്ങൾ ബ്രഹ്മം. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ വയ്യ? നിങ്ങൾ നേരെ വിപരീതമായി ചിന്തിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം സത്യം, മാറാത്തത് അസത്യം. ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നില്ല. മീമാംസകർക്ക് തലതിരിഞ്ഞു പോയി എന്നാണ് വാർത്തകാലം പറയുന്നത്. അദ്ദേഹം വലിയ മീമാംസകനായിരുന്നു എന്നാണ് കഥ, സത്യമാണോ എന്നറിയത്തില്ല. എന്നുവെച്ചാൽ അസത് വിഷയാകാശി ബുദ്ധിർ ജഗതി വീക്ഷിതി. ഇവിടെ എന്താണ് ഇനി നിങ്ങൾ അസത്യം എന്ന് പറയുന്നത്? നിങ്ങൾ ബ്രഹ്മത്തിലെ അസത്യം എന്ന് പറയുന്നു. ശരി, അസത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അങ്ങനെയൊരു ബോധം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? അസത് വിഷയ ബുദ്ധി പറയാൻ പറ്റും? അതും വാർത്തകാരം ചോദിക്കുന്നു. അസത് വിഷയമായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കും, അതിനൊരു വിഷയമില്ലാതിരിക്കുക, അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ ശൂന്യത്തെ അറിഞ്ഞാൽ ശൂന്യം വിഷയമായിരിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വിഷയമാണ്. ഒരു ബുദ്ധി ഉണ്ടാകുക, അതിനൊരു വിഷയമില്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. എന്തിനാണ് നിങ്ങൾ അസത്തെന്ന് പറയുന്നത്? ബുദ്ധിയുടെ വിഷയത്തെ നിങ്ങൾ അറിയുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അസത്ത്? ഇതാണ് വാർത്തകാരൻ്റെ യുക്തി. പറയും രജ്ജു സർപ്പം അസത്താണ് അല്ല, കാരണം അവിടെ വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ട്. സർപ്പം മരുമരി അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്, ബുദ്ധിയുണ്ട്, അവിടെ വിഷയമുണ്ട്. വിഷയശൂന്യമായൊരു ബുദ്ധിയില്ല, ഇല്ലെങ്കിൽ പിന്നെ ഏതാണ് ശൂന്യത, ഏതാണ് അസത്ത്? ഗ്രഹാരുണ്യ ഭാഷത്തിൻ്റെ വാർത്തകത്തിൽ ഭാഷകാരൻ ഇത്തരത്തിലുള്ള വളരെ നിശ്ചിതമായ യുക്തികൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത യുക്തി. അതുകൊണ്ട് ഇവിടെ അസത്തെന്നൊന്നിനെ പറയാനേ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളിൽ വിഷയമില്ലാത്ത ഒരു ബുദ്ധി ഉണ്ടാകും. എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നിനെ നിങ്ങൾ അറിയണം, അതറിയാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ വെറുതെ ചിന്തിക്കാതെ പറയുകയാണ് ഇത് അസത്താണ്. ഇവിടെ ഈ ലൗകികമായ കാര്യങ്ങളെപ്പോലും വ്യാവഹാരികമായ വിഷയങ്ങളെപ്പോലും നിങ്ങൾക്ക് അസത്താണെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ പിന്നെ ബ്രഹ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ അസത്തെന്ന് പറയുന്നത്? അതെന്താണ്? കേവലമായ ആ സംവിസ്വരൂപമാണ്, അവിടെ വിഷയത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇവിടെ വിഷയത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി പോലും നിർവിഷയമായിരിക്കുന്നില്ലെങ്കിൽ വിഷയശൂന്യമായി അസത്തിന് വിഷയം

0: ായി പ്രകാശിക്കുന്നു, സത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ചിത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദമായി പ്രകാശിക്കുന്നു. ഇതെല്ലാം വേറെന്താ അനുഭവത്തിന്റെ തലം? സമാധിയിലോ ഏതിലാണോ മനസ്സ് സമാധിസ്ഥമായിരിക്കുന്ന അനുഗ്രഹിക്കുന്നു. അപ്പം നിർവിഷയമായ ബുദ്ധി അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അപരോക്ഷമായി പ്രകാശിക്കുന്ന ബുദ്ധി അതിന് പറയും. അത് ഈ ലോകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അസത്താണ്, നിങ്ങളെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്നത് അസത്തിനെ ഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ശൂന്യതയെ അസത്തിനെ നിഷേധിക്കുന്നു എന്നിവിടെ പറയുന്നു. സർവാർത്ഥം വ്യഭിചാരേപി, അവന് ഒന്ന് സംഭവിക്കും, നിങ്ങളുടെ ബുദ്ധി ഒരു വിഷയത്തെ വിട്ട് വേറെ വിഷയത്തെ ഗ്രഹിക്കും, അതിനെ വിട്ട് വേറെ വിഷയത്തെ. അതാണ് സർവാർത്ഥ വ്യഭിചാരം. എന്നിരിക്കലും സംവിത അവ്യഭിചാരിണി, ബുദ്ധി അസത്തിനെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുണ്ട് ഇതിനെയൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. വിശേഷം ബ്രഹ്മത്തെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവതാദികൾ ഒന്നിനെ നിഷേധിക്കാൻ പറ്റും. എല്ലാം അതിൻ്റെ തന്നെ സ്ഫുരണങ്ങളാണ്. ഇവിടെ ഒന്നിനെ നിഷേധിക്കാൻ കഴിയും. സർവവും അത് തന്നെ. ഭാവാഭാവസാധകം, ഭാവാഭാവത്തെ എല്ലാം സാധിക്കുന്ന അച്ഛിത് വസ്തു, അത് മാറ്റമില്ലാതിരിക്കുന്നു. അപ്പോൾ പിന്നെ തത്കഥം കൂടസ്ഥം സംവിധേകൃതം ബ്രഹ്മനാസ്തി, സംവിസ്വരൂപത്തിലുള്ള ബ്രഹ്മമില്ലെന്നങ്ങനെ പറയാൻ പറ്റും എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ബ്രഹ്മസദ്ഭവത്തി ദേവതാദി സർവവസ്തുക്കളും നിലനിൽക്കുമെന്നുള്ളതിനാണ് യുക്തി, ഇല്ല എന്നുള്ളതിനല്ല.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം .org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം .org. ഓം നമശിവായ.

നേത്രപുഷ്മാരത്യന്നം വൈ മനുഷ്യേഭ്യാ ഉദത്തേ ദേവാ മനുഷ്യേഷ്വത് ദിവാചം വിസൃജത്.

ദക്ഷിണാദീയന്തേ മനുഷ്യേഭ്യോന്യേതാവൈ ദേവേഭ്യഃ പ്രത്യക്ഷം ദക്ഷിണ

0: ओम नमः शिवाय।
1: यू आर लिसनिंग टू शैवम डॉट ऑर्ग रेडियो, द 24/7 स्पिरिचुअल चैनल फ्रॉम शैवम डॉट ऑर्ग।
2: മറിച്ച് നിങ്ങൾ ആ ഹിമാലയത്തിന്റെ ഉച്ചിയിലേക്ക് പോയാൽ ഈ ചിത്രം കാണാം. ശിവനെന്ന ഒരു വ്യക്തിയുടെ ജടയുടെ മുകളിലിരിക്കുന്ന ഒരു ചന്ദ്രക്കലയിൽ ആ ജടയിൽ നിന്ന് ആ ജടയുടെ മടക്കുകളെ തഴുകി തലോടി ഒഴുകി വരുന്ന ഒരു ഗംഗയും മുകളിലൊരു വലിയ കുളം, അതിൽ നിന്ന് ഒഴുകി ഒലിച്ചു വരുന്ന ഒരു ഗംഗ, കണ്ടത്തിലെ കാളകൂടം, ഒഴുകി വരുന്ന ഗംഗ തന്റെ ആരംഭ സ്ഥലത്തേക്ക് തിരിച്ചു പോകാൻ ശ്രമിച്ച് തിരിച്ചൊഴുകുന്ന രംഗം, അവിടേക്ക് ഗംഗയെ അനുനയിപ്പിച്ച് തിരിച്ചുവിടുവാൻ മുകളിൽ നിന്ന് ആ ശിവൻ തന്നെ ഇറങ്ങി വന്ന് ഇവിടെ ഞാൻ ഉണ്ടാവും, നീ ഇവിടുന്ന് മുന്നോട്ട് തന്നെ പോവുക എന്ന് പറഞ്ഞ് വീണ്ടും തള്ളിവിടുന്ന രംഗങ്ങൾ, അവയെ കാശി എന്ന് പറയും. തന്റെ ആരംഭവാഹിയിലേക്ക് തിരിച്ചു മടങ്ങാൻ ഗംഗ ആഗ്രഹിക്കുമ്പോൾ പരമപവിത്രയായ ഗംഗ പാപസഞ്ചയങ്ങളെയും വഹിച്ച് പരമപവിത്രയായ ശിവശിക്ഷത്തിൽ നിന്ന് പുറപ്പെട്ട് വഴിയിലെ പാപഭാരവും പേരിൽ ഒഴുകുമ്പോൾ, ഗുപ്തകാശിയിൽ വെച്ച് തിരിച്ചു മടങ്ങാനൊരുങ്ങുമ്പോൾ ശിവൻ ഇറങ്ങി വന്ന് അമ്മയോട് പറയും, പവിത്രേ, പരമഭാഗിനിയായിട്ടുള്ളവളെ, നീ മുന്നോട്ട് പോയാൽ ഇവിടെ എന്റെ സ്ഥാനമുണ്ടാവും. അനുനയിപ്പിച്ച് പറഞ്ഞുവിടുന്ന പതിദേവനെ നമസ്കരിച്ച് ഗംഗ വീണ്ടും മുന്നോട്ടൊഴുകുമ്പോൾ ഉത്തരകാശിയിൽ വെച്ചവൾ തിരിയും. വീണ്ടും അവിടെയും ഇറങ്ങി വന്ന് ആ പതിദേവൻ അവളോട് പറയും, ഞാൻ നിന്നോടൊപ്പമുണ്ട്, നീ മുന്നോട്ട് പോയാലും നീ തിരിയണ്ട. അത് ഉത്തരകാശി എന്നറിയപ്പെടും. വീണ്ടും അവൾ മുന്നോട്ട് നീങ്ങി വാരുണിയുടെയും അസ്മിയുടെയും ഇടയിലെത്തുമ്പോൾ അവൾ വീണ്ടും വടക്കോട്ട് തിരിയും ശിവശിക്ഷത്തിലേക്ക് പോകാൻ. വീണ്ടും സദാശിവൻ അവിടെ എത്തി അവൾക്ക് ദർശനം കൊടുത്ത്, ഞാൻ ഇവിടെയുണ്ട്, നീ മുന്നോട്ട് പോയാലും എന്ന് അനുനയിപ്പിച്ചു വിടും. ഇങ്ങനെ ഒഴുകുന്നവളെന്ന് വിശ്വസിക്കപ്പെടുന്ന ഗംഗയുടെ ഓരോ ഘട്ടങ്ങളിലുമുള്ള കാശിയിൽ സദാശിവനെത്തി മുന്നോട്ട് വിടുമ്പോൾ ആ കുളം, ആ തലക്കുളം, തലയിലെ കുളം കവിഞ്ഞൊഴുകും. ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാന്റെ സുന്ദരരൂപം, വിരാട് രൂപം വഹിക്കുന്ന പുരുഷപ്രേതൻ എന്റെ ബോധമാണെന്ന് എനിക്ക് കാണാം. ആ കാഴ്ചയാണ് ഗംഭീരം. ശിവൻ ശിവശിഷ്യത്തിന് അലങ്കാരമായ ചന്ദ്രൻ, ശിവശിഷ്യത്തിൽ നിന്ന് കവിഞ്ഞൊഴുകുന്ന ഗംഗ, ആ സദാശിവരൂപം, അതിനെ ചുമക്കുന്ന കുഞ്ചരം ഞാനാണ്, എന്റെ ബോധമാണ്. ഇത് മുഴുവൻ എവിടെയാ ഭാവിക്കുന്നത്? ഇതെല്ലാം എവിടെയാ ഭാവിക്കുന്നത്? എന്റെ ബോധത്തിലാണ്. ആ ബോധത്തിനായിക്കൊണ്ട്, ആ സദാശിവതത്വത്തിനായിക്കൊണ്ട് ഭാവന എങ്ങനെയാണ് ചിറകുടർത്തുന്നതെന്ന് നിങ്ങൾക്കതിന്റെ രൂപം കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ വ്യാഖ്യാനത്തിന്റെ അപര്യാപ്തതയായിരിക്കും, ഗുരുദേവന്റെ പരിമിതി ആയിരിക്കില്ല. കാരണം അത്ര ഗംഭീരമായി, വളരെ
3: ഭംഗിയിലാ ഗുരുദേവൻ പറയുന്നത്. വളരെ വളരെ ഭംഗിയിൽ എന്ന് പറഞ്ഞാല് വളരെ ഭംഗി. എങ്ങനെയാണ് ആ സദാശിവൻ കളം കറുത്ത കൊണ്ട ഉണ്ട് ഇരുണ്ട കൊണ്ട കണ്ടെഴും കളങ്കമുണ്ട കണ്ടനെങ്കിലും, അതിൽ നിങ്ങളുടെ ആ പ്രിന്റിങ്ങില് കണങ്കമ കളങ്കമാക്കിക്കോ, ലാമ തിരുത്തിക്കോ, ലാ എന്ന് തിരുത്തിക്കോ, കളങ്കം ഉണ്ട കണ്ടൻ എങ്കിലും കനിഞ്ഞുകൊള്ളുവാൻ ഇളം പിറക്കൊഴുന്നിരുന്നു മിന്നും ഉന്നത തലക്കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചര കുഞ്ചര ആന. ആ കോമളക്കുടം ചുമക്കുന്ന ആന, വ്യാഖ്യാതാക്കന്മാരിൽ ചിലര് ഇത് സുബ്രഹ്മണ്യനാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. പക്ഷെ ഇപ്പൊ എവിടെ നിന്ന് ചുമക്കുന്നത് ഞാനും നിങ്ങളുവാ. ഇതാദ്യം ചുമന്ന് നമുക്ക് തന്നത് ഗുരുദേവന്റെ ബോധമാണ്. അതുകൊണ്ട് ഇതിനെ സബ്ജക്റ്റീവായി പഠിക്കുന്നതാണ് കൂടുതൽ ഉചിതം, ഓബ്ജക്റ്റീവായി പഠിക്കാതെ. കാരണം ശിവന്റെ പുത്രനാണ് ആന, സുബ്രഹ്മണ്യൻ, സുബ്രഹ്മണ്യന്റെ പുറത്താണ് ശിവൻ ഏത് നീങ്ങുന്നത് എന്നൊക്കെ സങ്കല്പിക്കുന്നത് ആ രീതിയിൽ ഉചിതമാണ്, തെറ്റല്ല. പക്ഷെ അതിനേക്കാൾ ഭാവന മനോഹരമാകുന്നത് ആ കറുത്ത കൊണ്ടൽ ഇരുണ്ട കൊണ്ട അതിനപ്പുറത്ത് ചന്ദ്രൻ, അതിന് അപ്പുറത്ത് നിറഞ്ഞൊഴുകുന്ന ഗംഗ, ഇതിനെയെല്ലാം വഹിക്കുന്ന ആ ശിവനെയും ചുമക്കുന്ന കാർമേഘം പോലെ ഇരുണ്ട കഴുത്ത്, കറുത്ത ജട, വർത്തമാനമായ കളങ്കം ഹാലാഹലം ഉള്ളിലാക്കിയവൻ, കാരുണ്യത്തിന്റെ ഇരിപ്പിടമാണെന്ന് തെളിയിക്കാൻ ചന്ദ്രനെ ധരിക്കുന്നു, ആ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്ന് ഗംഗയൊഴുകുന്നു. അതിലൊരു പുരാണമുണ്ട്, ഭഗീരഥന് വേണ്ടിയാണ് ഈ ഗംഗയെ സ്വീകരിച്ചു. ഗംഗ സാധാരണഗതിയിൽ വന്നാൽ ഭൂമി പോകും. അതിന് പുരാണകഥ, ഗംഗയെ ശിവശീർഷത്തിലേക്ക് ആനയിക്കാൻ ശിവനെ ഭഗീരഥൻ തപസ് ചെയ്തു എന്നാണ്. ഇപ്പോഴും കാണാം ആ തപസ്സൊക്കെ. നിങ്ങൾ ശരിക്ക് ഗംഗോത്രിയിലേക്ക് പോയാൽ, ഗംഗോത്രിയിൽ അല്പനേരം ഏകാഗ്രമായ മനസ്സോടുകൂടി ആ ഗംഗോത്രിയിൽ ഗംഗയുടെ തീരത്തിരുന്നാൽ ആ ഭഗീരഥന്റെ ക്ഷേത്രമുണ്ട്. അവിടെ ഇന്നും ഭഗീരഥമായ ആ തപസ് കാണാം. പ്രകൃതി ആകെ ഏകീഭവിച്ചതുപോലെ സീസണിൽ അല്ലാതെ പോവാം. മനസ്സിലായില്ല പറഞ്ഞത്? സീസണിൽ പോകരുത്, വീട്ടുകാരറിയാതെ പോണം, തിരിച്ചു വരില്ല എന്ന് ഉറപ്പാക്കി പോണം. അങ്ങനെ പോകുന്ന പോക്കിനൊരു സുഖമുണ്ട്. തിരിച്ചു വരാൻ പോകുന്നവൻ കൊണ്ടുപോകുന്ന വസ്തുവിൽ മമതയുണ്ടായിട്ടാണ് രീതിയില്ല. ഇവിടുന്ന് കൊണ്ടുപോകുന്നത് ഏതാണ്? ഇതിന് താല്പര്യമുള്ളത് കൊണ്ട് സീസൺ നോക്കി പോകുന്നത്. അല്ലാതെ പോയാൽ ചിലപ്പോ തിരിച്ചു വരില്ല. അപ്പൊ നല്ല സീസൺ ഒക്കെ നോക്കി, തണുപ്പ് അധികം ഇല്ലാത്ത കാലത്ത് കൂടെ ആടുകളെ ഒക്കെ കൂട്ടി സുരക്ഷിതമായൊരു യാത്രയെ ഭ്രാന്ത് വരില്ല എന്ന് ഉറപ്പുണ്ട്. ഇത്തരം സ്ഥലങ്ങളിൽ ഒറ്റയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ വെറുതെ ഇപ്പൊ ഇവിടെ നിന്ന് ഭാവന ചെയ്താൽ മതി, വേർക്കാൻ തുടങ്ങി. ഒരു കാടിന്റെ നടുക്ക് നിങ്ങൾ മാത്രമായി നിൽക്കുന്നു എന്നൊന്ന് ഭാവന ചെയ്താൽ മതി, വെറുതെ ഭാവന ചെയ്താൽ മതി. ഹിംസ്രജന്തുക്കളൊക്കെ ഉള്ളൊരു കാട്ടിൽ ഏകാഗ്രിയായി നിങ്ങൾ നിൽക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ നിങ്ങളുടെ പൂർവജന്മ വൃത്താന്തം മുഴുവൻ നിങ്ങളുടെ കോശങ്ങളിലേക്ക് ഭയമായി ആവാഹിച്ചു വരുമ്പോൾ
2: നിങ്ങൾ എതിർത്തതും നിങ്ങൾ വിഷമിപ്പിച്ചതും നിങ്ങൾ ഹിംസിച്ചതുമായ സകല ജീവികളും ഒരുമിച്ചൊരു ഹിംസ്ര ജന്തുവായി നിങ്ങളുടെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു മലയിടിച്ചിലായി നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നു എന്ന്, ഒരുമിച്ചൊരു പാറയായി വരുന്നു എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഉണ്ടാകുന്ന ഒരു താപം.
3: അച്ഛനെ ചീത്ത വിളിച്ച, അമ്മയെ ചീത്ത വിളിച്ച, അയൽവക്കാരനെ അടിച്ച, ഭാര്യയെ ഇറക്കി നിർത്തിയ, മക്കൾക്ക് വെള്ളം കൊടുക്കാത്ത, പശുവിനെ തല്ലിയ, എലിയെ കൊന്ന, സകല ജീവജാലങ്ങളോടും ഹിംസാപൂർവം പെരുമാറിക്കഴിഞ്ഞ ഞാൻ ആ തെരുവിൽ ഒരിടത്ത് നിൽക്കുമ്പോൾ ഒരു പാറ ഇടിഞ്ഞ് വരുന്നത് കണ്ടാൽ എന്റെ കോശങ്ങളിൽ ഇതുവരെ ഞാൻ അവയെ ഉപദ്രവിച്ച ബോധമെല്ലാം ഏകത്ര കൂടിച്ചേർന്ന് അവയെല്ലാം കൂടി ഒരു പാറയായി എന്റെ നേരെ വരുന്നുവോ എന്നത്, അതെന്നെയും കൊണ്ടേ പോകുള്ളൂ എന്ന് തോന്നുന്ന ഒരു നിമിഷത്തിൽ എനിക്കുണ്ടാകുന്ന ഉത്താപം. കണ്ട ഇമാജിൻ ഭവനയില്ല, അതുണ്ടാകാതിരിക്കാനാണ് നമ്മൾ ഈ ആളെയൊക്കെ കൂട്ടി പോകുന്നത്. ഇത് തിരിച്ചു പോരാ, ചിലർ ഈ പാപം മുഴുവൻ തീരാനുള്ള ഒരു പോക്കണം. അവന് ചമൽക്കാരങ്ങൾ ഉണ്ടാവും. ചമൽക്കാരം എന്ന് പറഞ്ഞാൽ മനസ്സിലാവോ എന്നറിയില്ല. വിഭൂതികൾ ഉണ്ടാവും. ഗംഗയുടെയും യമുനയുടെയും ഗണ്ഡകിയുടെയും നർമ്മദയുടെയും ഒക്കെ തീരഭൂവിലൂടെ പരിക്രമണം ചെയ്ത് സഞ്ചരിക്കുമ്പോൾ വിജനമായ പ്രദേശങ്ങളിൽ വെച്ച് അവൻ ഒരിക്കലെങ്കിലും അവന്റെ സ്വത്വത്തെ കണ്ടറിയും. തിരിച്ചു വരുമെന്ന് ഉറപ്പില്ലാത്ത പൂർവപാപങ്ങളുടെ മേതുരദീർഘങ്ങളായ രംഗവേദികളെ സദാ ഭയത്തോടുകൂടി ദർശിക്കുന്ന ഒരു നിമിഷാർത്ഥത്തെ ഭയം കൊണ്ട് സമസ്ത പാപങ്ങളും കഴുകിക്കളയുന്ന നമ്മൾ അല്പം ഭയന്നു, കൂട്ടുകാരുണ്ട്, അച്ഛനമ്മമാരുണ്ട്, സുഹൃത്തുക്കളുണ്ട്, ആചാര്യവര്യന്മാരുണ്ട്, ഗ്രന്ഥ സമുച്ചയങ്ങളുണ്ട്, പോക്കറ്റിലെ ധനമുണ്ട്, ഈ അവസ്ഥയൊക്കെ തരണം ചെയ്യാൻ എന്നൊരു തന്റേടത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായില്ല, ഇന്നലെ ചെയ്ത പാപത്തിന് ഇന്ന് 500 രൂപ ഉണ്ട്, അതുകൊണ്ട് തൽക്കാലം ഈ അവസ്ഥ വരെ തരണം ചെയ്യാം. ഇന്നലെ ചെയ്തു കൂട്ടിയ പാപത്തിന് ഇന്ന് വരുന്ന കാലുടിയലോ കയ്യുടിയലോ ഒക്കെ അപ്പുറത്ത് ഡോക്ടർമാരുണ്ട്, അവരെ കൊണ്ടത് പരിഹരിപ്പിക്കാം. അതിനല്ലേ അവരെ പഠിപ്പിച്ച് നമ്മൾ നിർത്തിയിരിക്കുന്നത്. അങ്ങോട്ട് ചെല്ലുക, ശരിയാക്കുക, പോരുക. ഇന്നലെ അവനോടും ഇവനോടും ഒക്കെ ഏറ്റുമുട്ടിയതിന് അവൻ നാളെ രാത്രിയിൽ വന്നാൽ അടിക്കാൻ നല്ല ബലിഷ്ഠരായ മക്കൾ രണ്ടുമെന്നുണ്ട്. ഇങ്ങനെ എല്ലാത്തിനും കരുതൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ലോകം അനുഭവിക്കുന്നത്. ഈ കരുതൽ എല്ലാം ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. അത് ഏകാന്തതയില്ല. അതുകൊണ്ടാണ് അവര് വനംഗത, അതുകൊണ്ടാണ് അവർ വനത്തിലേക്ക് പോയത്. നമ്മൾ പോയവരല്ല പോയത്. ഭാര്യയും പിള്ളേരൊന്നും അറിയാതെ പോയത്, ശിഷ്യന്മാരാരും അറിയാതെ പോയത്. നാരായണഗുരുവൊക്കെ അങ്ങനെ പോയവരാണ്. ആ ഗുഹയൊക്കെ ഇന്ന് പോയാലും കാണാം. കയ്യിലുള്ളതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു ദിവസം പോയി, അവിടുന്ന് തിരിച്ചു വരുമ്പോൾ ചമൽക്കാരവുമായ അവൻ പോയാളല്ല തിരിച്ചു വരുന്നത്. അപ്പൊ വനത്തിൽ അങ്ങനെ വിടുമ്പോൾ ആ ശിവശീർഷമാകെ തപസ്സാർന്നു നിൽക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത് കാണാനൊരുക്കപ്പോ ക്ലാസ് കഴിഞ്ഞ് ഉടനെ പോയേക്കരുതേ, പിള്ളേർ എന്നെ അന്വേഷിച്ചു. സ്വാമി ഒറ്റയാതെ കയറണമാണ്, ഒരടുത്തും ഇല്ല, അച്ഛൻ പോയി, എന്റെ അമ്മ പോയി, ഇപ്പൊ തരണം എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളതിനെ ഉണ്ടാക്കി കൊടുക്കാൻ വലിയ പാടാ. അതുകൊണ്ട് പെട്ടെന്ന് ചാടി പോരുത്. പക്ഷെ ഈ പോയാൽ മാത്രമേ ഈ ദർശനം കിട്ടൂ, കൂടെ ആരുമില്ല. അത്യന്തം ഏകാഗ്രിയായി ആ ശിവശീർഷത്തിന്റെ താഴെ എവിടെയെങ്കിലും നിൽക്കുമ്പോൾ തക്കൽക്കൂത്തിലോ ഗൗരിയെക്കുണ്ടിലോ ഒക്കെ മുകളിലേക്ക് പോയി അവിടെ എവിടെയെങ്കിലും നിൽക്കുമ്പോ എന്താ നിങ്ങള് ഞാൻ മുമ്പ് പറഞ്ഞ പട്ടാളക്കാര് കാണും, ലേയിലോ ലഡാക്കിലോ സർച്ചുവിലോ ഒക്കെ നിൽക്കുമ്പോ ഉണ്ടാവുന്ന എനിക്കും ഉണ്ടെന്ന് വിചാരിക്കും. സർച്ചുവൊക്കെ 24,000 അടി വരെയാണ്, ലേ 20,000, ലഡാക്ക് 22,000. സീസൺ അല്ലാത്തൊരു സമയത്ത് മഞ്ഞു മൂടി കിടക്കുമ്പോ ചിലപ്പോ ഒരു മഞ്ഞുപാളി വന്നാൽ വല്ല പാറയുടെ അടിയിൽ എവിടെയെങ്കിലും ഒരു ഇടയിൽ കിട്ടിയെങ്കിൽ കുറച്ചു നേരം കിടന്ന് മഞ്ഞുരുകി പോയാൽ എഴുന്നേറ്റ് പോരാം, ഇല്ലെങ്കിൽ അവിടെ കിടക്കാം. ഹെർമിറ്റേജ് നിത്യസമാധിയായി, ഒന്നും അറിയാതെ, ഒരു വേദനയും ഇല്ലാതെ. അപ്പൊ അങ്ങനെ നടത്തൊക്കെ ഏകാന്തതയും ഒരാൾ സഹായിക്കാനുണ്ട്. നമ്മുടെ സ്വഭാവം മാറും, ഒരാൾ രൂപം കണ്ടാൽ നമ്മൾ സദാശിവനെ മറന്നു. ഈ മഞ്ഞിങ്ങി വന്ന് വീഴുമ്പോ അങ്ങേപ്പുറത്ത് ഒരു മനുഷ്യന്റെ രൂപം കണ്ടാൽ ഭയവിഹ്വലനായ നമ്മൾ ഓടാൻ തുടങ്ങും. ആരുമില്ല, കയ്യിൽ വെള്ളമില്ല, ആഹാരമില്ല, എങ്ങോട്ട് യാത്ര ചെയ്യണമെന്ന് അറിയില്ല എന്ന രീതിയിൽ ഒരിടത്തെത്തിയാൽ നമ്മൾ ഒറ്റ ഒരാളെ വിളിക്കൂ, അത് ഈ കാർന്നോലെയാണ്. ആദ്യം നമ്മള് നമ്മുടെ ഭാരമില്ലാ എടുത്തെറിയും, കാരണം എങ്ങനെയെങ്കിലും ഓടി എത്താവുന്നോ, മുകളിൽ നിന്ന് താഴേക്ക് എങ്ങനെയെങ്കിലും എത്താവുന്നോർത്ത് ഈ കയ്യിലുള്ളതും കൂടെ ചുമന്നുകൊണ്ട് പറ്റിയില്ല. കാരണം ഈ കഴിക്കാൻ കൊണ്ടുപോയ സാധനമൊക്കെ ഉണ്ടോ, ഒറ്റപ്പെട്ട് കഴിഞ്ഞാൽ ബുദ്ധി നമ്മളോട് പറയാ ഇതും ചുമന്ന് നീ നടന്ന് ഒരിക്കലും എത്തുകയല്ല, ഇതാ കളാന്ന് അറിയാം. അതാദ്യം കളയും, കളഞ്ഞു കഴിഞ്ഞ് ഓർക്കും ഇപ്പൊ അതുമില്ല, കഴിക്കാനൊരു ഒട്ടി പോലും കഴിയില്ല. ആ താപത്തിൽ വെച്ച് അവനൊരു സത്യമായി ഈ ശിവശിർഷവും അതിനലങ്കാരമായ ഗംഗയുമെല്ലാം ഞാനാണ് ചുമന്നു നിൽക്കുന്നത്. അത് ഭാവനയിൽ കണ്ടെങ്കിൽ കേരളത്തിൽ നിന്നൊരു ഗുരു ഒരു ദർശനം രചിക്കുമ്പോൾ അതൊന്ന് കണ്ട് ആസ്വദിക്കാൻ ഈ ദിനം പറ്റിയാൽ അതീവ സുന്ദരമാണ്. അത് നിങ്ങളുടെ മനസ്സിനെ മാറ്റിമറിക്കാതിരിക്കില്ല. കാശുമുടക്കി ശിവശീർഷത്തിലെത്തി ശിവശീർഷത്തിന് അലങ്കാരമായ ദിവ്യഗംഗയും ചുറ്റുപാടുകളും കണ്ട് അത് ഞാൻ കാണുന്നു എന്ന് ചിന്തിക്കുന്നതിന് പകരം അത് ഞാൻ ചുമന്നിരിക്കുന്നു എന്ന് ചിന്തിക്കുന്നതിന് അത് കിട്ടിയാൽ വഹിക്കുന്ന ആ പുരുഷ സ്വപ്നൻ എന്റെ ബോധമാണ്. കഴുത്ത കാർമേഘം പോലെ ഇരുണ്ട ജടയും ഇരുണ്ട കഴുത്തും വർത്തമാനമായ കളങ്കം ഉള്ളിലാക്കിയ കാലാഹലം ഉള്ളിലാക്കിയവനെങ്കിലും കാരുണ്യത്തിന് ഇരിപ്പിടമാണെന്ന് തെളിയിക്കുവാൻ ചന്ദ്രകലാധരനായ ഭഗവാന്റെ ശിരത്തിൽ നിന്നൊഴുകുന്ന ഗംഗയിൽ കാരുണ്യം കൊണ്ട് ആ ഗംഗ ഒഴുകുന്നത് അത് നിറഞ്ഞു കഴിഞ്ഞ് കവിഞ്ഞൊഴുകുകയാണ്. ആകെക്കൂടെ നോക്കിയാൽ ഇതിനെയെല്ലാം വഹിക്കുന്നവനാണ് അവിടുന്ന് എന്ന്
2: സദാകാലത്തിൽ ആ ബോധത്തെയും വഹിക്കുന്നവനാണ് എന്റെ ബോധമെന്ന് ഇതാകാലത്തിൽ.
3: അതാണ് ഇതിന്റെ അടുത്ത് ശ്ലോകം 3.
2: അരം തിളച്ചു പൊങ്ങുമാടലാഴിനിന്തിയേറി അക്കരെ കടന്നു കണ്ടപോടഴിഞ്ഞൊഴിഞ്ഞ് നിന്ന നീ ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന കൂട്ടി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിവൻ മുടിച്ചു ചൂടുമീശനെ. അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന് കണ്ട ബോധൊഴിഞ്ഞൊഴിഞ്ഞു നിന്നത് ചുരന്നു ചൂഴവും ചൊരിഞ്ഞിടുന്ന കൂട്ടി കണ്ടുകണ്ട് ഇരന്നു നിന്നിടുന്നിവൻ കുടിച്ചു ചൂടുമീശനെ. അരം തിളച്ചു പൊങ്ങും ആടലാഴി നീന്തി ഏറി അക്കരെ കടന്ന് അരം
3: അരം അഗ്നി അരം അഗ്നി ഇല്ലാത്ത ഓജസ് നഷ്ടപ്പെട്ട അവർ ശക്തി നഷ്ടപ്പെട്ട അവർ ബോധം നഷ്ടപ്പെട്ട അവർ. എപ്പോഴാ ബോധം നഷ്ടപ്പെടുന്നത്? ബോധം നഷ്ടപ്പെടുന്നത് ഏത് സമയത്താണ്? ധ്യായതോ വിഷയാൻ പുംസഹ. ഏതെങ്കിലും വിഷയത്തെ ഒരുത്തൻ ധ്യാനിച്ചാൽ അവനില്ലാതെ. വിഷയധ്യാനം കൊണ്ടാണ് ബോധം നഷ്ടപ്പെടുന്നത്. രസം എന്താണെന്ന് വെച്ചാൽ മനുഷ്യൻ വിഷയത്തെ ധ്യാനിക്കുന്നതോടെ വിഷയം വിഷയമല്ലാതായി, ധ്യാനിക്കുന്നവൻ ധ്യാനിക്കുന്നവനും അല്ലാതായി. ഇങ്ങനെ രണ്ടും കെട്ട അവസ്ഥയിലാണ് ദൃശ്യ തലങ്ങളെല്ലാം. എല്ലാ ദൃശ്യതലവും ഇതാണെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം. അത് വിപുലപ്പെടുത്തിയാൽ ഞാനും നിങ്ങളും സങ്കടത്തിലാവും. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെല്ലാം ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾസ് ആണ്. അങ്ങനെ എല്ലാവരും ശാസ്ത്രം നിലനിൽക്കുന്നില്ല. ശാസ്ത്രം എന്ന് നമ്മൾ പറയുന്ന ഭൗതിക ശാസ്ത്രമാകെ ദ സ്റ്റഡി ഓഫ് ദ വിസിബിൾ ഇൻ ടേംസ് ഓഫ് ദ കാൽക്കുലബിൾ. ചുരുക്കി നിർവഹിക്കാം, വിസിബിൾ എന്നതിന് അസ്തിത്വം നൽകുകയും അതിൽ ധ്യാനിക്കുകയും ചെയ്ത കണ്ടെത്തലുണ്ടാകും. അതിനെ ധ്യാനിച്ചാൽ സംഘം ഉണ്ടാവും. സംഘം കാമമാവും, കാമം ക്രോധമാവും, ക്രോധം സമ്മോഹമാവും, സമ്മോഹം മൃതിവിഭ്രമമാവും, മൃതിഭ്രംശം ബുദ്ധിനാശമാവും, ബുദ്ധിനാശം സർവനാശവുമാവും. ഇതാണ് പ്രാചീനരുടെ മതം. അങ്ങനെ അരം തിളച്ചു പൊങ്ങും ഇങ്ങനെ ധ്യാനിച്ചിട്ട് രാഗദ്വേഷങ്ങൾ തിളച്ചു പൊങ്ങുന്ന എപ്പോഴെല്ലാം ഞാനെന്ന ബോധം നഷ്ടപ്പെട്ട് വിഷയബോധം വരുന്നു അപ്പോഴൊക്കെ രാഗം അല്ലെങ്കിൽ ദ്വേഷം അതിന്റെ പണിയാണ്. ഇന്നുവരെ എന്റെ ഇഷ്ടം ചേരാത്ത ഏതിലെങ്കിലും എനിക്ക് രാഗമോ ദ്വേഷമോ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കിയാമോ? ഞാൻ ചേരാത്ത ഒരു വസ്തുവിനോട് പോലും എനിക്ക് രാഗവും ഇല്ല ദ്വേഷവും ഇല്ല. ഇത് ഞാൻ എടുത്തോട്ടെ എന്ന് എനിക്ക് ഖേദമില്ലാത്ത ഒരു സാധനം ആരെങ്കിലും എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയാ? എനിക്ക് ഖേദമില്ലാത്ത ഒരു സാധനം നിങ്ങളൊന്ന് എടുക്കുക, ഞാൻ എന്താ പറയാ? എന്റെ അല്ല കേട്ടോ, എടുക്കുന്നതിന് ഒരു വിരോധം എനിക്കില്ല, ഞാൻ കോവിക്കില്ല. എനിക്ക് മമതയുള്ളൊരു വസ്തുവായി എടുക്കുന്നെങ്കിലോ അതുമായി തന്നെ ബന്ധിച്ച വസ്തുവാണ്. ഞാന് ഒരു പ്രസ്ഥാനത്തിന്റെ ഭക്തനോ ഭരണാധികാരിയോ ബന്ധുവോ ആയിരിക്കുന്ന സമയത്ത് ഒരുത്തന മുറ്റത്തു നിന്ന് ഒരു സാധനം എടുക്കുകയാണ് എങ്കിൽ സമയോ അതിനോട് ദ്വേഷമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ പിടിച്ചു കൊടുക്കുമോ? അതിനോട് ദേഷ്യം വന്ന ഒരു അവസ്ഥയിലാണ് ഇങ്ങനെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഒറ്റയ്ക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റില്ല, ഒന്ന് താങ്ങിത്തരാമോ എന്ന് ചോദിച്ചാൽ ഞാൻ പിടിച്ച് തല വെച്ച് കൊടുക്കുമോ? ഉറപ്പായിട്ട് പിടിച്ചു കൊടുക്കും. മറ്റവര് കാണരുതെന്ന് മാത്രമേ കൊണ്ടുപോകും, വേഗം കൊണ്ടുപോകും. പുറകെ ആറ് വരുന്നതിനുമ്പോൾ തലമുട്ടോ, ഞാനാ വിട്ടു തന്നെന്ന് ആരോടും പറയരുത്. ഇത് ഞാനാണ് എടുത്തു തന്നതെന്ന് ആരോടും പറയണ്ട. വേണമെങ്കിൽ പറയുകയും ചെയ്യും, ഞാൻ ഉണ്ടായിരുന്ന കാലത്ത് ഇതൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പിന്നെ പറയുകയും ചെയ്യും. ഇരിക്കുന്ന അവർ കൊള്ളുകയല്ലാത്തവന്മാരാണ്, അതുകൊണ്ടാണ് ആ സാധനം ഒക്കെ പിടിച്ചോണ്ട് പോയെന്നോട് പറയും. നിങ്ങൾ അച്ഛനും അമ്മയും ഒക്കെ ഈ പരിവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളോടുള്ള ഇടപാട്, ഒരു മകനെ പ്രിയം കൊണ്ടെല്ലാം കൊടുത്തു, പിന്നീട് അവൻ നിങ്ങളുടെ പ്രിയത്തിന് നിന്നില്ല എങ്കിൽ അവൻ ഇല്ലാത്ത സമയത്ത് മറ്റവൻ വന്നാൽ കൊണ്ടുപോകും. ഇത് കൊണ്ടുപോകൂടെ, അവൻ കാണരുത് കേട്ടോ. എന്നെ നാളെ ഇവിടെ നിന്ന് ഇറക്കിവിടും, ഞാനിവിടെ ഇരിക്കുന്നിടത്തോളം കാലം ഇങ്ങനെ ചിലവൊക്കെ പെറുക്കി തരാം. ശരിയല്ല, കുറഞ്ഞ പക്ഷം നിങ്ങൾ അങ്ങനെ കൊടുക്കുകയില്ലാന്ന് പറഞ്ഞാൽ മേടിച്ചവർ ചിലരെങ്കിലും ഇടയ്ക്കിരിപ്പുണ്ട്. അപ്പൊ ഇതുണ്ടാവും. ഇപ്പൊ രാഗവും ദ്വേഷവും പ്രിയത്തിലുള്ളതാണ്. ആ രാഗവും ദ്വേഷവും തിളച്ചു പൊങ്ങുന്ന രാഗദ്വേഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന അരം നാശം, മറ്റൊരർത്ഥം അരത്തിന് നാശം, കടുത്ത നാശം, സർവനാശം. ഏത് രാഗവും ദ്വേഷ

0: വാണ്ടിച്ചു. ഒരു പെണ്ണും പിള്ള പ്രാർത്ഥിക്കുന്ന പരിചയപ്പെട്ടുണ്ടോ അവിടെ? ആ കുന്തി പ്രാർത്ഥിക്കുന്ന ഭാഗവതത്തില് ഭഗവാനോട് കുന്തി പ്രാർത്ഥിക്കുന്ന വിശ്വത്തിന്റെ ഈശനായവനെ, വിശ്വത്തിന് ആത്മാവായവനെ, വിശ്വാത്മൻ, വിശ്വമൂർത്തേ, വിശ്വം പൂർത്തീകരിച്ചവനെ, സ്നേഹഭാഷമിമം ചിന്തി ദൃഢ വിഷ്ണുഷു പാണ്ഡുഷു എന്നാണ് ശുദ്ധം.
1: ഓം നമ ശിവായ. Dear listeners of Shaivam.org Radio, the size of our audio collection continues to grow day by day. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaiva Lahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
3: Guru Varambare Smirichondu Brahma Sutra Sangra Bhashi Brahma Sutra Macharchiyana Sathana Chadushte Sambhati Yenanda വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ശമദമാദികളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അടുത്ത് വരുന്ന മോക്ഷത്വം, സാധന ചതുഷ്ട, മോക്ഷേച്ഛ എന്നുള്ള വിഷയമാണ് മോക്ഷത്വം. എന്തിനാണ് മോചനം? അത് നമ്മുടെ ശാസ്ത്രങ്ങൾ പറയുന്നത് ത്രിവിധ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം. അല്ല, നമ്മൾ സാമാന്യമായി മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാലും അത് ശാസ്ത്രങ്ങൾ പറയുന്നത് അവർക്ക് കൂടി പറയുന്നു എന്നേ ഉള്ളൂ. ആധ്യാത്മികം, ആദി ഭൗതികം, ആദി ദൈവികം എന്ന് മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങൾ ജീവന്മാർക്ക് അനുഭവിക്കേണ്ടി വരുന്നു. ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, ആ മോചിക്കുന്നതിനുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ എന്ന് പറയുന്നത്. ആധ്യാത്മികം, ആധ്യാത്മികം അധ്യാത്മം, ഇവിടെ അധ്യാത്മ ആത്മ എന്ന് പറയുന്ന ശബ്ദത്തിന് ശരീരം, മനസ്സ്, സ്വരൂപം, സ്വഭാവം, ജീവാത്മാവ്, പരമാത്മാവ് ഇങ്ങനെയൊക്കെ അർത്ഥങ്ങളുണ്ട്. അതിനെ പരസ്പര വിരുദ്ധങ്ങളായ അർത്ഥങ്ങളുള്ള ശബ്ദമാണ് ആത്മൻ, ആത്മാ എന്ന് പറയുന്ന ശബ്ദം. ആധ്യാത്മികം, അവിടെ അധ്യാത്മം, അവിടെ ആത്മശബ്ദത്തിന് ശരീരം എന്നാണ്. അപ്പൊ ആധ്യാത്മികം എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖങ്ങൾ. ശരീര സംബന്ധിയായിട്ടുള്ള ദുഃഖം എന്ന് പറയുമ്പോൾ ശരീരത്തെ നിമിത്തമാക്കി, പ്രധാനമായിട്ട് ശരീരത്തെ ആശ്രയിച്ച് ശരീരത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഉണ്ടാകുന്ന ദുഃഖങ്ങൾ. അതാണ് ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നത്. ശരീരം നമ്മൾ പഠിച്ചിട്ടുണ്ട്, പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം, സൂക്ഷ്മം. അപ്പോൾ ആധ്യാത്മിക ദുഃഖം പ്രധാനമായിട്ട് രണ്ട് തരത്തിൽ, സ്ഥൂല, സൂക്ഷ്മ, ശരീര നിമിത്തമായിട്ടുള്ള ദുഃഖം. സ്ഥൂല ശരീര നിമിത്തമായിട്ട് വരുന്ന ദുഃഖം എന്ന് പറയുമ്പോൾ രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖം സ്ഥൂല ശരീരത്തിന്. അതിന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത് വാതം, പിത്തം, കഫം. ആയുർവേദ സിദ്ധാന്തം അനുസരിച്ച് ഇതിൽ ഉണ്ടാകുന്ന വൈഷമ്യങ്ങളാണ് രോഗത്തിന് കാരണമായി വരുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന വാത പിത്ത കഫങ്ങളുടെ വൈഷമ്യം കൊണ്ട് ശരീരത്തിനുണ്ടാകുന്ന ദുഃഖം, ഇതാണ് ആധ്യാത്മിക ദുഃഖങ്ങളിൽ സ്ഥൂല ശരീരത്തെ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ. സൂക്ഷ്മ ശരീരത്തിൽ സംബന്ധിച്ച് വരുന്ന ദുഃഖങ്ങൾ എന്ന് പറയുന്നത്, സൂക്ഷ്മ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായ ഘടകമാണ് നമ്മുടെ അന്ധകരണം. സൂക്ഷ്മ ശരീരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് നമ്മൾ മുമ്പ് ഒരു ദിവസം വിശദീകരിച്ചാണ്. ആന്തകരണത്തിലെ വികാരങ്ങൾ, കാമക്രോധാദികൾ, അത് നിമിത്തമായി ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അത് തന്നെ ദുഃഖമാണ്. അത് നിമിത്തമായും ദുഃഖം ഉണ്ടാകുന്നു. കാമം ക്രോധത്തിനുണ്ടാകുന്നു എന്നും മറ്റും രീതിയിൽ പറയുന്നുണ്ട്. ആ ക്രോധം

0: വിവേകത്തെ നശിപ്പിക്കുന്നു. ആ വിവേകനാശം കൊണ്ട് പലതരത്തിലുള്ള ദുഃഖങ്ങളുണ്ടാകുന്നു. അതാണ് അന്ധക്കരണത്തിൽ, അന്ധക്കരണത്തിന്റെ തന്നെ ധർമ്മമായിരിക്കുന്ന, അതിന്റെ തന്നെ ഭാഗമായിരിക്കുന്ന കാമക്രോധാദികൾ കൊണ്ട് വരുന്ന ദുഃഖം. ഇത് ആന്തരികമായ ദുഃഖം. മറ്റേത് ബാഹ്യമായ ദുഃഖം. സ്ഥൂല ശരീര നിമിത്തമായി വരുന്നത് ബാഹ്യദുഃഖം, സൂക്ഷ്മ ശരീര നിമിത്തമായി വരുന്നത് ആന്തരിക ദുഃഖം. ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിക്കുന്നത് അന്ധക്കരണത്തിൽ തന്നെ. ദുഃഖങ്ങളെല്ലാം നമ്മൾ അനുഭവിക്കുന്ന അന്ധക്കരണത്തിൽ തന്നെ, പക്ഷെ അതിന്റെ നിമിത്തം സ്ഥൂല ശരീരത്തിനും സൂക്ഷ്മ ശരീരത്തിനുമായിട്ടിരിക്കുന്നു. അതുകൊണ്ട് ഇത്തരം ദുഃഖങ്ങൾ, അതായത് കാമക്രോധാദികൾ കൊണ്ട് വരുന്നതും ശരീരത്തിലെ ധാതു വൈഷമ്യം കൊണ്ട് വരുന്നതുമായിട്ടുള്ള ദുഃഖങ്ങൾ, രോഗങ്ങൾ കൊണ്ടുവരുന്ന ദുഃഖങ്ങൾ, രോഗം തന്നെ ദുഃഖരൂപമാണ്, രോഗം നിമിത്തമായും ദുഃഖം വരുന്നു. ഇത്തരം ദുഃഖങ്ങളെ ആധ്യാത്മിക ദുഃഖം എന്ന് പറയുന്നു. ഇതിൽ നിന്നുള്ള മോചനം അത് മമുക്ഷുത്വം എന്ന് പറയുന്നു. ആദി ഭൗതികം, ഭൂതം എന്ന് പറഞ്ഞാൽ പ്രാണി എന്നർത്ഥം, ജീവികളെന്നർത്ഥം. ആദി ഭൗതികം എന്ന് വെച്ചാൽ ജീവികൾ, മറ്റ് ജീവികൾ നിമിത്തമായി നമുക്ക് വരുന്ന ദുഃഖം, അതിനാണ് ആദി ഭൗതികം എന്ന് പറയുന്നത്. ഭൂതശബ്ദത്തിന് പല അർത്ഥങ്ങളുണ്ട്. നിത്യം എന്നർത്ഥമുണ്ട്, പഞ്ചഭൂതങ്ങൾ എന്നർത്ഥമുണ്ട്, കഴിഞ്ഞ കാലം എന്നർത്ഥമുണ്ട്. അതിഭൗതികം എന്ന് പറയുന്നിടത്ത് ഭൂതശബ്ദത്തിന് പ്രാണികൾ, ജീവികൾ എന്നർത്ഥം. മറ്റു പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, കൊതുക് കടിക്കുന്നു, പശു കുത്തുന്നു, മറ്റു മനുഷ്യർ അടിക്കുന്നു, ഉപദ്രവിക്കുന്നു, വാളെടുത്ത് വെട്ടുന്നു, ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങളാണ്. ശരീരത്തിലെ രോഗം പോലെ അല്ലല്ലോ, പുറമേ നിന്നൊരു പ്രാണിയിൽ നിന്നുണ്ടാകുന്ന ദുഃഖമാണ്. ആ പ്രാണി മനുഷ്യനുമാകാം. ഇതെല്ലാം ആദിഭൗതിക ദുഃഖങ്ങൾ, പ്രാണികളിൽ നിന്നുണ്ടാകുന്ന ദുഃഖങ്ങൾ. ഇതിൽ നിന്നും മോചനം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ദുഃഖവും അനുഭവിക്കുന്ന ഉള്ളിൽ പ്രാണികൾ നിമിത്തങ്ങൾ, അതിന് രണ്ടു തരത്തിൽ വരാം. സ്ഥൂല ശരീരത്തിൽ, ശരീരത്തിൽ ആരെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ആ വേദന കൊണ്ട് അന്ധകരണത്തിൽ ദുഃഖം വരുന്നു. വാക്കുകൊണ്ട് ഒരാൾ അപമാനിച്ചാൽ മനസ്സിൽ വേദന വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇതും വരാം. അതൊക്കെ നമ്മൾ ചിന്തിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏതെല്ലാം തരത്തിൽ വരുന്നു എന്നുള്ളത്. അതുകൊണ്ട് ആദി ഭൗതികം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള പ്രാണികൾ നിമിത്തം ഉണ്ടാകുന്നതാണ്. ആദി ദൈവികം, ദേവന്മാരിൽ നിന്നുണ്ടാകുന്ന ദുഃഖം, അതാണ് ആദി ദൈവികം. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖം, ദേവന്മാര് നിമിത്തം ഉണ്ടാകുന്ന ദുഃഖങ്ങളെന്ന് പറയാം. ദേവന്മാരെങ്ങനെയാണ് നമുക്ക് ദുഃഖം ഉണ്ടാക്കുന്നത്? പ്രകൃതിക്ഷോഭങ്ങൾ, ഭൂകമ്പം, ഇടിമിന്നൽ, പേമാരി, കൊടുങ്കാറ്റ്, ഇതെല്ലാം മനുഷ്യനുണ്ടാക്കുന്നതല്ല, ഇതെല്ലാം ദേവന്മാരുണ്ടാക്കുന്നതെന്നാണ് നമ്മുടെ പൗരാണിക വിശ്വാസം. അല്ലെങ്കിൽ നമുക്കറിയാൻ വയ്യാത്ത ശക്തികൾ ഉണ്ടാക്കുന്നു, മനുഷ്യന്റെ നിയന്ത്രണത്തിലുള്ളതല്ല ഇതൊന്നും. അങ്ങനെ ഉണ്ടാകുന്ന ദുഃഖങ്ങൾ, അതിനെയാണ് ആദി ദൈവികം എന്ന് പറയുന്നത്. അതായത് ദേവന്മാർ നിമിത്തമായിട്ട് ഉണ്ടാകുന്നതാണ് ഇതെല്ലാം. കൊടുങ്കാറ്റ്, പേമാരി തുടങ്ങിയതെല്ലാം നമ്മുടെ ശരീര നിമിത്തമായിട്ടോ അല്ലെങ്കിൽ മറ്റ് പ്രാണികൾ നിമിത്തമായിട്ടോ ഉണ്ടാകാതെ വരുന്ന ദുഃഖങ്ങളെല്ലാം അത് ആദി ദൈവികം. അപ്പൊ മനുഷ്യൻ അനുഭവിക്കുന്ന ഈ ദുഃഖങ്ങളെല്ലാം ഈ മൂന്ന് വിഭാഗത്തിൽ ഏതെങ്കിലും പെടുത്താം. ദുഃഖത്രയം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം, സാംഖ്യന്മാരുടെ, കപില മഹർഷിയുടെ സാംഖ്യശാസ്ത്രം തുടങ്ങുന്നതിന് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടാണ്. ദുഃഖത്രയ അഭിഘാത, ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു. ജിജ്ഞാസ, അപ്പൊ ജിജ്ഞാസ ഉണ്ടാകുന്നു. തത് അപഘാതകേ ഹേതു, അതിനെ നശിപ്പിക്കുന്നതിനുള്ള ഹേതു, കാരണം എന്താണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സാംഖ്യശാസ്ത്രം തുടങ്ങുന്നു. ദുഃഖത്രയം മനുഷ്യനെ പീഡിപ്പിക്കുന്നു, അതിനെ നശിപ്പിക്കുന്ന, ആ പീഡനത്തെ ഒഴിവാക്കുന്നതിനുള്ള ജിജ്ഞാസ മനുഷ്യനുണ്ടാകുന്നു. അതിനുള്ള ഉപായങ്ങൾ എന്താണ് അത് ചിന്തിക്കുന്നു. നമ്മൾ പറയുന്ന ഈശ്വരപ്രാപ്തി, മോക്ഷം എന്നെല്ലാം പറയുന്നതിന്റെയൊക്കെ തുടക്കം ഇതാണ്, ദുഃഖത്തിൽ നിന്നുള്ള മോചനം. അതിനെക്കുറിച്ച് ചിന്തിച്ച് ചിന്തിച്ചാണ് മനുഷ്യൻ അവസാനം ഈശ്വരനെ ചെന്നെത്തുന്നത്. ഈശ്വരപ്രാപ്തിയാണ് അതിനുള്ള ഉപായമെന്ന് കണ്ടെത്തുന്നത്. പക്ഷെ ഇതിന് ലൗകികമായ ഉപായങ്ങളുണ്ടല്ലോ. ആധ്യാത്മികവും ആദിഭൗതികവുമായിട്ടുള്ള ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിനാണ് നീതിശാസ്ത്രം, ധർമ്മശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങൾ, ആയുർവേദം ഇതുപോലെയുള്ള ശാസ്ത്രങ്ങളെല്ലാം ഋഷിമാർ ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. ആയുർവേദം രോഗങ്ങളിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള ശാസ്ത്രം. അപ്പോൾ അതുകൊണ്ട് സാധിക്കുമല്ലോ. അതുപോലെ തന്നെ കാമക്രോധാദികളിൽ നിന്നും അതിൽ നിന്നെല്ലാം മോചനം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള യോഗശാസ്ത്രം പോലെയുള്ള ശാസ്ത്രങ്ങളുണ്ട്. പ്രാണികളിൽ നിന്ന് മോചനം നേടുന്നതിന് പ്രതിവിധികളെ കുറിച്ച് നിർദ്ദേശിക്കുന്ന നീതിശാസ്ത്രങ്ങളുണ്ട്. പ്രതിവിധികൾ പറയുന്നുണ്ട്. ആധുനികവും പ്രാചീനവുമായിട്ടുള്ള ശാസ്ത്രങ്ങളുണ്ട്. ആദ്യ ദൈവികമായ ദുഃഖങ്ങളുണ്ടായാലും അതിനെ മനസ്സിലാക്കാനും മുൻകൂട്ടി മനസ്സിലാക്കാനും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാനുമുള്ള ഉപായങ്ങളും ധർമ്മശാസ്ത്രങ്ങളും മറ്റും പറയുന്നുണ്ട്. കൊടുങ്കാറ്റുണ്ടാവും. അപ്പോൾ കൊടുങ്കാറ്റിന്റെ ലക്ഷണങ്ങൾ ഇന്നതിനൊക്കെയാണ്. അത് വരുമ്പോൾ ഇന്ന ഇന്ന മുൻകരുതലുകൾ സ്വീകരിക്കണം എന്നെല്ലാം പറഞ്ഞുള്ള ഉപായങ്ങൾ നിർദ്ദേശിക്കുന്നു. അതിനുമുണ്ട് ശാസ്ത്രങ്ങൾ, ധർമ്മശാസ്ത്രങ്ങൾ ഇതെല്ലാം പറയുന്നുണ്ട്. ഇത്തരം ഉപായങ്ങളിൽ നിന്ന് തന്നെ ഇത്തരം ഉപായങ്ങൾ ഉപയോഗിച്ച് ഇതിൽ നിന്നെല്ലാം മോചനം നേടാമെന്നിരിക്കെ, പിന്നെ അവിടെ ബ്രഹ്മവിചാരം, ആത്മസാക്ഷാത്കാരം, ഈശ്വരപ്രാപ്തി, ഇതെല്ലാം ഈ ദുഃഖ മോചനത്തിന് വേണ്ടി എന്തിന് സ്വീകരിക്കണം എന്നൊരു ചോദ്യം വരും. അതിന് സാഖ്യന്മാർ എന്ന് പറയുന്നത് എന്താണ്? ഈ ദുഃഖങ്ങളിൽ നിന്ന് മോചിക്കുന്നതിനുള്ള താത്കാലികമായ ഉപായങ്ങൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. ഈ ദുഃഖമോചനത്തിനുള്ള താത്കാലിക ഉപായങ്ങളുണ്ട്, നമ്മളതെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ ദുഃഖങ്ങളിൽ നിന്നുള്ള ആത്യന്തിക മോചനത്തിന് ഈ ഉപായങ്ങളൊന്നും പര്യാപ്തമല്ല എന്നാണ്. ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം താത്കാലികമായ മോചനത്തിന്, ആത്യന്തികമായ മോചനത്തിന് ഇതല്ലാതെ വേറെ ഉപായമില്ല. ഈശ്വരപ്രാപ്തി അല്ലാതെ വേറെ ഒരു ഉപായമില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഉപായങ്ങളെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യൻ ഇതിലേക്ക് തിരിയുന്നത്, ഈശ്വര അന്വേഷണത്തിന് തിരിയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ ആത്യന്തികമായ മോചനം എന്ന് പറഞ്ഞാൽ എന്താണ്? സാധാരണ ഈ ദുഃഖ മോചനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖത്തിൽ നിന്ന് തൽക്കാലം നമുക്ക് മോചനം നേടാം, പക്ഷെ വീണ്ടും ആ ദുഃഖം വരില്ല എന്ന് നമുക്ക് ഉറപ്പു വരുത്താൻ പറ്റത്തില്ല. ഒരു രോഗത്തിന് ചികിത്സിച്ചു കഴിഞ്ഞാൽ ആ രോഗം മാറും, അതേ രോഗം വീണ്ടും വരില്ലെന്നോ വേറൊരു രോഗം വരത്തില്ലെന്നോ നമുക്ക് ഉറപ്പില്ല. വരുമ്പോൾ വീണ്ടും ചികിത്സിക്കേണ്ടി വരും. അപ്പൊ ദുഃഖത്തിനുള്ള ലൗകികമായിട്ടുള്ള ഉപായങ്ങൾ, ഒന്നും ദുഃഖത്തിന്റെ ആത്യന്തിക നിവൃത്തിക്ക്, അതായത് ദുഃഖം വീണ്ടും ഒരിക്കലും വരാത്ത തരത്തിലുള്ള ദുഃഖം നിവൃത്തിക്ക് പോയിരിക്കുന്നില്ല. അവിടെയാണ് ആത്മീയ ശാസ്ത്രം പറയുന്നത് ദുഃഖം ഒരിക്കലും വരാത്ത തരത്തിലുള്ള നിവൃത്തി, ഇനി ഒരിക്കലും ദുഃഖം ഉണ്ടാകരുത്. ആ ദുഃഖ നിവൃത്തിക്ക് ഉള്ള ഉപായമാണ് ആത്മീയ ശാസ്ത്രം നിർദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, ദുഃഖം ഒരു ദുഃഖം വരുന്നു, ഒരു രോഗം വന്ന് ചികിത്സിച്ചു ഭേദമാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ രോഗം പിന്നീട് വരുന്നില്ല, പക്ഷെ വേറെ രോഗങ്ങൾ വരാം. അത് ഒരു ദുഃഖത്തെ ഇല്ലാതാക്കി, ജീവിതത്തിൽ ഒരിക്കലും ആ ദുഃഖം വരുന്നില്ല, പക്ഷെ മറ്റ് ദുഃഖങ്ങൾ വരാം. അപ്പോ ഏതെങ്കിലും ദുഃഖങ്ങളെ ഒരിക്കലും വരാത്ത തരത്തിൽ അകറ്റിയാലും പോരാ, എല്ലാ ദുഃഖങ്ങളും ഒരിക്കലും വരാത്ത രീതിയിൽ മാറണം. അതിനാണ് ആധ്യാത്മിക ശാസ്ത്രം. അപ്പോ ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് വരുമ്പോൾ എല്ലാ ദുഃഖങ്ങളും, ഏതെങ്കിലും ചില ദുഃഖങ്ങളല്ല, ഒരിക്കലും തന്നെ പ്രാപിക്കാത്ത രീതിയിൽ ഒഴിഞ്ഞു പോകണം. അതാണ് ആത്മീയ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത്. എന്നിട്ട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരരുത് എന്നുള്ളതാണ്. അതാണ് ഈശ്വരപ്രാപ്തിയുടെ ഫലമായിട്ട് പറയുന്നത്. പിന്നീട് ഒരു ദുഃഖങ്ങളും ഒരു കാലത്തും വരുന്നില്ല. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തിക്കുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷുത്വം. അങ്ങനെയുള്ള ദുഃഖ നിവൃത്തി മാത്രം മതിയോ? ഒരു പാറ, പാറക്കഷണം, അതിന് ദുഃഖ നിവൃത്തി ഉണ്ടല്ലോ. കാരണം ദുഃഖമില്ല എന്നുവെച്ചാൽ ദുഃഖ നിവൃത്തിയാണ്. അതിനൊരിക്കലും ഒരു ദുഃഖവും വരുന്നില്ല. അതായത് അതിന് ബോധസ്ഫുരണം നമുക്ക് അറിയാൻ കഴിയാത്തതുകൊണ്ടും അത് ദുഃഖത്തിനുള്ള പ്രതിവിധികൾ, പ്രതികാരങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത് നമുക്ക് അനുഭവപ്പെടാത്തതുകൊണ്ടും നമുക്ക് കണക്കാക്കാം അതൊരു ദുഃഖമില്ല എന്ന് കണക്കാക്കാം. ദുഃഖിക്കുന്നില്ല, അപ്പോൾ അതിൽ പൂർണ്ണമായ ദുഃഖ നിവൃത്തി ഉണ്ട്. അപ്പൊ അതുപോലെയുള്ള ഒരു ദുഃഖ നിവൃത്തി കൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അത് നിഷേധാത്മകമായിട്ടുള്ള ദുഃഖ അഭാവമല്ല. പിന്നെയോ ആത്മീയ ശാസ്ത്രത്തിൽ പറയുന്ന ദുഃഖ നിവൃത്തി എന്ന് പറയുന്നത് ആനന്ദപ്രാപ്തിയുണ്ട്. ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ അവിടെ ആനന്ദപ്രാപ്തിയും വന്നു ചേരുന്നു. അപ്പോ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ എന്തായി? ആത്യന്തികമായ ദുഃഖ നിവൃത്തി എന്ന് പറയുമ്പോൾ സർവവിധ ദുഃഖങ്ങളും എന്നേക്കുമായി ഇല്ലാതാകുക, തസ്ഥാനത്ത് ആനന്ദം ഉണ്ടായിരിക്കുകയും ചെയ്യുക. ഇത് രണ്ടും കൂടെ ചേരുന്ന ഇതിനെയാണ് ഇവിടെ മോക്ഷം എന്ന് പറയുന്നത്. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, അതാണ് മോക്ഷം എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറയുന്നത്. ഒരിക്കലും വരാത്ത രീതിയിൽ എല്ലാ ദുഃഖങ്ങളും മാറുകയും തസ്ഥാനത്ത് ആനന്ദം വന്നു ചേരുകയും ചെയ്യുക, അതാണ് മോക്ഷത്തിന്റെ നിർവചനം. ആത്യന്തികമായ ദുഃഖ നിവൃത്തിയും ആനന്ദപ്രാപ്തിയും, ഇതിനു വേണ്ടിയിട്ടുള്ള ആഗ്രഹം, അതാണ് മുമുക്ഷ. അപ്പൊ മുമുക്ഷുത്വം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ താത്പര്യം? സർവ്വദുഃഖങ്ങളും എല്ലാ കാലത്തേക്കും ഇല്ലാതാകുകയും ആനന്ദം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ള ആഗ്രഹം, ഒരു ജീവന്റെ ആഗ്രഹം, അതാണ് മോക്ഷം. ഇതുള്ളവനാണ് ഇവിടെ പറയുന്ന ആത്മവിചാരം ചെയ്യേണ്ടതെന്നാണ്. ഇതിനു വേണ്ടിയിട്ടാണ് ആത്മവിചാരം. അല്ലാതെ സാധാരണ രീതിയിൽ ദുഃഖം ഇല്ലാതാകുന്നതിനോ മനസ്സിന്റെ ടെൻഷൻ ഒന്ന് കുറയ്ക്കുന്നതിനോ വേണ്ടി ആത്മവിചാരം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് വേറെ ഉപായങ്ങളുണ്ട്. മനസ്സിന് ടെൻഷൻ ഉണ്ടെങ്കിൽ മനോരോഗി ചികിത്സ ചെയ്യുന്ന ആളുടെ അടുത്ത് പോയാൽ മതി. അവരതിനുള്ള ചില ടെക്നിക്കുകൾ പറഞ്ഞു തരും. അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ ടെൻഷൻ നമുക്ക് കുറയ്ക്കാം. ശരീരത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് ഡോക്ടറെ പോയി കണ്ടാൽ മതി. ശത്രുബാധയുണ്ടെങ്കിൽ പോയി മന്ത്രവാദിയെ കണ്ടാൽ മതി. മന്ത്രവാദം കൂടോത്രം ചെയ്യും, ശത്രുവിൻ്റെ തലയിൽ ഇടി വീഴും, അത് നശിക്കും, രക്ഷപ്പെടും നമ്മൾ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു ഉപായങ്ങൾ ചെയ്താൽ മതി. അപ്പം അതിനു വേണ്ടിയിട്ട് ഇവിടെ ആധ്യാത്മശാസ്ത്രം വിചാരം ചെയ്യേണ്ട കാര്യമില്ല, പ്രത്യേകിച്ചും വേദാന്തശാസ്ത്രം. ഇത്തരമുള്ള ഉപായങ്ങൾക്ക് ഇവിടെ ഉള്ളപ്പോൾ ഇതിൻ്റെ ആവശ്യമില്ല. വേദാന്തശാസ്ത്രം വിചാരം ചെയ്യുന്നത് ഇങ്ങനെയുള്ള ദുഃഖനിവൃത്തിക്ക് വേണ്ടിയിട്ടല്ല. ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദപ്രാപ്തിക്കും ഇതല്ലാതെ വേറെ ഉപായമില്ലെന്നാണ് പറയുന്നത്. ലൗകികമായ ഒരു ഉപായങ്ങളും ഇതിന് ഉപകരിക്കുന്നില്ല. ഇതിന് പറയുന്ന ആത്മവിചാരമില്ലാതെ അല്ലെങ്കിൽ ആത്മീയ സാധനകൾ എന്തെല്ലാം പറയുന്നുണ്ടോ അതില്ലാതെ വേറെ ഉപായങ്ങളൊന്നുമില്ല. അപ്പം അതിനെ ആഗ്രഹിക്കുന്ന ഒരുത്തൻ അവനാണ്, അത്രയും ഉയർന്ന് ചിന്തിക്കുന്ന ഒരുത്തൻ അവനാണ് ഇതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതെന്ന്. മുമുക്ഷുത്വം, മോക്ഷേച്ഛ. അപ്പോൾ മോക്ഷം എന്നുള്ളതിനെ കുറിച്ച് അത്തരം ഒരു ധാരണ ഒരാൾക്കുണ്ടായിരിക്കണം. അങ്ങനെ ഉള്ള ഒരാളാണ് ഇതിനു വേണ്ടി പരിശ്രമിക്കേണ്ടതെന്നാണ്. ആ മോക്ഷം അങ്ങനെ ഒന്ന് സംഭവിക്കുമോ? അത് ജീവിച്ചിരിക്കുമ്പോഴാണോ സംഭവിക്കുന്നത്, അതോ മരണശേഷമാണോ, അതിന് താൻ അധികാരിയാണോ? ഇത്തരം കാര്യങ്ങളെല്ലാം ആണ് പിന്നീട് ചർച്ചയ്ക്ക് വരുന്നത്, ശാസ്ത്രത്തിന്റെ വിഷയമായി വരുന്നത്. പക്ഷെ മോക്ഷം എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ അദ്വൈത മതമനുസരിച്ച് ഇങ്ങനെയാണ് പറയുന്നത്. ഇതാണ് ആത്യന്തികമായ ദുഃഖനിവൃത്തിയും ആനന്ദ പ്രാപ്തിയും, അതാണ് മോക്ഷം. അത് സംഭവിക്കുമോ, അതിനുള്ള ഉപായങ്ങൾ എന്താണ്, ഇതെല്ലാം തുടർന്ന് നമ്മുടെ ചർച്ചയ്ക്ക് വരുന്ന വിഷയങ്ങളാണ്. ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിനുള്ള കാരണം എന്താണ്, പ്രധാന കാരണം എന്താണ്? ദുഃഖങ്ങൾ അനുഭവിക്കുന്നതിന് ഇവിടെ അദ്വൈത ശാസ്ത്രത്തിൽ പറയുന്ന പ്രധാന കാരണം ജന്മം. വളരെ സിമ്പിളാണ്, ജനിച്ചതുകൊണ്ട് ദുഃഖിക്കേണ്ടി വരുന്നു. ജനിച്ചതുകൊണ്ടാണോ ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്? അപ്പം ജന്മമാണ് ദുഃഖത്തിന് പ്രധാന കാരണം. ഈ മൂന്ന് തരത്തിലുള്ള ദുഃഖത്തിനും കാരണം ജന്മമാണ്. ഒരുത്തൻ ജനിച്ചോ അവൻ ഈ ദുഃഖങ്ങളെല്ലാം അനുഭവിച്ചേ തീരും. അദ്വൈതത്തിന്റെ ചിന്ത പോകുന്ന ഈ വഴിക്കാണ്, ജനിച്ചാൽ ദുഃഖങ്ങൾ അനുഭവിക്കുന്നു, ജനനമാണ് ദുഃഖത്തിന് കാരണം. ഇപ്പൊ ജനിച്ചിട്ടുടനെ അങ്ങ് മരിച്ചാലോ, വീണ്ടും ജനിക്കേണ്ടി വരും. ദുഃഖം അനുഭവിച്ചില്ലല്ലോ എന്ന് വിചാരിച്ച് ആശ്വസിക്കാൻ പറ്റത്തില്ല, വീണ്ടും ജനിക്കേണ്ടി വരും. അപ്പൊ ജനനം ദുഃഖത്തിന് കാരണമാണ്, ജന്മം. അങ്ങനെയാണെങ്കിൽ ജന്മത്തെ ഒഴിവാക്കുക. അപ്പോ പിന്നെ ജനനത്തിനെന്താ കാരണം, ജന്മത്തിനെന്താ കാരണം എന്ന് അടുത്ത ചിന്ത. എന്തുകൊണ്ട് ജനിക്കുന്നു, ജന്മത്തിനെന്താ കാരണം? ജന്മത്തിന് കാരണമായി പറയുന്നത് കർമ്മം, പ്രവൃത്തി. പ്രവൃത്തിയാണ് ജന്മത്തിന് കാരണം. അപ്പൊ ജന്മത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ പ്രവൃത്തിയിൽ നിന്നും, കർമ്മത്തിൽ നിന്നും രക്ഷപ്പെടണം. കർമ്മം ചെയ്തോ ആ കർമ്മത്തിന്റെ ഫലം അനുഭവിക്കേണ്ടി വരും. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കർമ്മത്തിന് രണ്ടു തരത്തിലാണ് ഫലം. ഒന്ന്, കർമ്മത്തിന് മുഖ്യഫലവും അവാന്തരഫലവുമുണ്ട്. അതുമൊക്കെ നമ്മൾ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കേണ്ട. എന്താണ് കർമ്മത്തിന്റെ ഫലം? നേരത്തെ പറഞ്ഞു, ജന്മമാണ്. പക്ഷേ ജന്മത്തെക്കാൾ മുഖ്യമായ ഫലമുണ്ട് കർമ്മത്തിന്. അത് സ്ഥൂലമായി പറയുമ്പോൾ അങ്ങനെ പറയുകയാണ്. ശരിക്കും കർമ്മത്തിന്റെ ഫലം എന്ന് ശാസ്ത്രങ്ങളിൽ പറയുന്നത് എന്താണ്? നമ്മൾ ഗീതയൊക്കെ പഠിക്കുന്നതാണല്ലോ, കർമ്മം കർമ്മം എന്ന് ആവർത്തിച്ച് പറയുന്നതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്താണ്? രണ്ടെണ്ണമാണ് മുഖ്യഫലം. ശാസ്ത്രത്തിന്റെ ആത്യന്തികമായ നിർണയം ഇതാണ്. അതായത് കർമ്മത്തിന്റെ ഫലം എന്ന് പറയുന്നത് സുഖവും ദുഃഖവും, ഇതാണ് കർമ്മഫലം. ഇതാണ് കർമ്മത്തിന്റെ മുഖ്യമായ ഫലം. ഏതു തരത്തിലുള്ള കർമ്മങ്ങളായാലും ശരി, ശാസ്ത്രത്തിൽ വിധിച്ച കർമ്മമായാലും ശരി, ലൗകികമായ കർമ്മങ്ങളായാലും ശരി, സഹജ കർമ്മങ്ങളായാലും ശരി, ഈ കർമ്മങ്ങളുടെ എല്ലാം ഫലമെന്ന് പറയുന്നത് മുഖ്യമായ ഫലം ഇത് രണ്ടുമാണ്, സുഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പൊ കർമ്മഫലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കണ്ണടച്ചുകൊണ്ട് ഉത്തരം പറയാമെന്നുള്ള രണ്ട് ഫലങ്ങളേ ഉള്ളൂ, സുഖം അല്ലെങ്കിൽ ദുഃഖം, രണ്ടായിരിക്കും. രണ്ട് ഫലം എന്തോ എങ്ങനെ വരുന്നു? സത്കർമ്മങ്ങളുടെ ഫലം സുഖം, ദുഷ്കർമ്മങ്ങളുടെ ഫലം ദുഃഖം. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? സത്കർമ്മങ്ങളിൽ നിന്നും പുണ്യം ഉണ്ടാകുന്നു, ദുഷ്കർമ്മങ്ങളിൽ നിന്നും പാപം ഉണ്ടാകുന്നു. അപ്പൊ കർമ്മം നേരിട്ട് ഫലത്തെ കൊടുക്കുന്നില്ല, കർമ്മം പുണ്യത്തെയും പാപത്തെയും ഉണ്ടാക്കുന്നു. ആ പുണ്യവും പാപവും സുഖത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നു. പക്ഷെ മുഖ്യം സുഖവും ദുഃഖവുമാണ്, പുണ്യവും പാപവുമല്ല. എന്തുകൊണ്ട്? പുണ്യപാപങ്ങൾ എന്ന് പറയുന്ന അതീന്ദ്രിയങ്ങളാണ്, നമ്മുടെ അനുഭവത്തിന് വിഷയമാകുന്നില്ല. സുഖവും ദുഃഖവും സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾക്ക് പ്രശ്നം സൃഷ്ടിക്കുന്ന പുണ്യപാപങ്ങളല്ല, മറിച്ച് സുഖദുഃഖങ്ങളാണ്. നമ്മുടെ അനുഭവത്തിൽ വരുന്നതേ നമുക്ക് പ്രശ്നം ആകുന്നുള്ളൂ. പുണ്യപാപങ്ങൾ അതീന്ദ്രിയങ്ങളാണ്, അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു. ദൃഷ്ടം ലോകത്താരും കണ്ടിട്ടില്ല, അത് ഇന്നുവരാരും കണ്ടിട്ടില്ല, അതുകൊണ്ട് അതിനെ അദൃഷ്ടം എന്ന് പറയുന്നു, ആണ് പുണ്യപാപം. കർമ്മത്തിൽ നിന്നും അന്ധകരണത്തിൽ ഉണ്ടാകുന്നു, ജീവാത്മാവിനോടുകൂടി സ്ഥിതി ചെയ്യുന്നു, അത് അവസരത്തിന് അനുസരിച്ച് ഫലം കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതാണ് പുണ്യത്തിന്റെയും പാപത്തിന്റെയും പ്രത്യേകത. അത് സംസ്കാര രൂപത്തിലിരിക്കുന്നു. ഇതൊക്കെ സാമാന്യമായി അറിയാവുന്നതാണ്. എന്നാലും അത് അവ്യക്തത ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പറയുന്നു എന്നേ ഉള്ളൂ. അപ്പൊ ജന്മത്തിന് കാരണം കർമ്മമാണെന്ന് പറഞ്ഞു. കർമ്മത്തിന്റെ മുഖ്യഫലം എന്ന് പറയുന്നത് ജന്മമല്ല, സുഖദുഃഖങ്ങളാണ്. അപ്പൊ ജന്മം സുഖദുഃഖങ്ങളെ നൽകുന്നു. ജന്മത്തിൽ നിന്നാണല്ലോ സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. ഈ സുഖദുഃഖങ്ങളിൽ നിന്നുള്ള മോചനം, അധ്യാത്മശാസ്ത്രത്തിൽ ദുഃഖം എന്ന് പറഞ്ഞാൽ സുഖത്തെ കൂടെ ചേർത്താണ്. ദുഃഖം എന്ന് പറയുന്നിടത്തെല്ലാം നമ്മൾ മനസ്സിലായിക്കോണം, അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. ഏത് പ്ലസ് ദുഃഖം എന്ന് പറഞ്ഞാൽ പ്ലസ് സുഖം, രണ്ടും കൂടെ ചേർത്താണ് ഇവിടെ ദുഃഖം എന്ന് പറയുന്നത്. ഇവിടെ സുഖവും ദുഃഖമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ സുഖദുഃഖങ്ങൾ കർമ്മത്തിന്റെ ഫലം. ഈ കർമ്മം എങ്ങനെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു ഇതുവരെ പറഞ്ഞ് ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാവും. കർമ്മങ്ങളിൽ നിന്ന് അദൃഷ്ടം പുണ്യഭാവങ്ങൾ ഉണ്ടാകുന്നു, ആ പുണ്യഭാവങ്ങളിൽ നിന്ന് സുഖദുഃഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ പിന്നെ ജന്മം എങ്ങനെ വരുന്നു? കർമ്മം ജന്മത്തെ കൊടുക്കുന്നു, ആ ജന്മത്തിന് കാരണമായിരിക്കുന്നു ഈ അദൃഷ്ടം. ജന്മത്തിലൂടെ ഈ അദൃഷ്ടം പുണ്യഭാവങ്ങളെ ഉണ്ടാകുന്നു. അങ്ങനെ സംസ്കാരം. അപ്പൊ കർമ്മം നേരിട്ടുണ്ടാകുന്ന പുണ്യഭാവങ്ങളെയാണ്. ആ പുണ്യഭാവങ്ങളുടെ ഫലമായി ജന്മം ഉണ്ടാകുന്നു. ആ ജന്മത്തിൽ നിന്നും ഈ പുണ്യഭാവങ്ങൾ തന്നെ സുഖദുഃഖങ്ങളെ കൊടുക്കുന്നു എന്നാണ്. അപ്പോ സുഖദുഃഖങ്ങൾക്കും കാരണം ജന്മവും കർമ്മവുമാണെന്ന് വ്യക്തമായി. അപ്പൊ കർമ്മങ്ങൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നടുത്ത് ചിന്ത വരുന്നു. കർമ്മങ്ങൾക്ക് എന്താ കാരണം? കർമ്മങ്ങൾക്ക് കാരണമായി പറയുന്നത് കർമ്മങ്ങൾ രണ്ടു തരത്തിൽ, സത്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും. ഈ കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന എന്താണ്? രാഗ ദ്വേഷം. ഇതാണ് കർമ്മം. കർമ്മങ്ങൾക്ക് കാരണമായിരിക്കുന്ന ഈ രണ്ട് കാര്യങ്ങളാണ് രാഗവും ദ്വേഷവും. ദ്വേഷം കൊണ്ട് ചിലപ്പോൾ നമ്മൾ ദുഷ്കർമ്മം ചെയ്യുന്നു. ഒരാളിന് വിദ്വേഷം വന്നു, അപ്പോൾ അയാൾക്കെതിരായി ദുഷ്കർമ്മം ചെയ്യുന്നു. രാഗം കൊണ്ടും കർമ്മങ്ങൾ ചെയ്യുന്നു. സുഖേച്ഛ, അതാണ് രാഗം, സുഖത്തെ പ്രാപിക്കുന്നതിനുള്ള ഇച്ഛ. അപ്പൊ സുഖപ്രാപ്തിക്ക് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുന്നു. അപ്പൊ രാഗം കൊണ്ടുള്ള കർമ്മങ്ങളായി, സത്കർമ്മങ്ങൾ അതിന് വേണ്ടിയിട്ടാണ്. പുണ്യം കിട്ടണം, സ്വർഗത്ത് പോകണം, ലോകപ്രതിഷ്ഠ നേടണം, ഇതെല്ലാം ആഗ്രഹിച്ച് ചെയ്യുന്നു. അപ്പൊ കർമ്മത്തിന് കാരണമെന്ന് പറയുന്നത് രാഗവും ദ്വേഷവും. അപ്പൊ രാഗദ്വേഷങ്ങളാണ് ആത്യന്തികമായി സുഖദുഃഖങ്ങൾക്കും ജന്മത്തിനും കാരണവുമായി. അപ്പൊ രാഗദ്വേഷങ്ങൾക്ക് എന്താ കാരണമെന്ന് പിന്നെ അന്വേഷിക്കുന്നു, അതിന്റെയും പിന്നിലേക്ക് പോകും. രാഗദ്വേഷങ്ങൾക്ക് കാരണമായിരിക്കുന്നത് അജ്ഞാനം എന്ന് പറയുന്നു. അതിന് അതാണ് പരമകാരണം, അജ്ഞാനം. അപ്പൊ അജ്ഞാനം കൊണ്ട് രാഗദ്വേഷം, രാഗദ്വേഷങ്ങൾ കൊണ്ട് പ്രവൃത്തി, പ്രവൃത്തി കൊണ്ട് ജന്മം, ജന്മം കൊണ്ട് സുഖദുഃഖം അല്ലെങ്കിൽ ദുഃഖം. അപ്പോ ദുഃഖത്തിന് പരമകാരണമെന്ന് പറയുന്നത് അജ്ഞാനമായിരുന്നു തെളിഞ്ഞു. ഈ രീതി കാര്യകാരണബദ്ധമായി ചിന്തിക്കുമ്പോൾ അജ്ഞാനമാണ് ദുഃഖത്തിന് കാരണം. അപ്പൊ ദുഃഖത്തിൽ നിന്ന് ഉള്ള മോചനം, ആത്യന്തിക മോചനം അജ്ഞാനനാശം കൊണ്ടേ സാധിക്കത്തുള്ളൂ. അജ്ഞാനത്തെ നശിപ്പിക്കും, എന്നാലേ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടും. അപ്പൊ അജ്ഞാനനാശത്തിനുള്ള ഉപായം ജ്ഞാനം. അതുകൊണ്ടാണ് ഈ വേദാന്ത ശാസ്ത്രത്തിൽ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് പറയുന്നത്. ഇരുട്ടിനെ നശിപ്പിക്കാൻ വെളിച്ചമല്ലാതെ വേറെ യാതൊരു ഉപായവുമില്ല. വേറെ ഒരു ഉപായം കൊണ്ട് ഇരുട്ടിനെ നശിപ്പിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ അഹമജ്ഞ, ഞാൻ അജ്ഞനാണ് എന്ന് സദാസ്വ അനുഭവത്തിൽ പ്രത്യക്ഷമായിരിക്കുന്ന ഈ അജ്ഞാനത്തെ വിവേകം കൊണ്ട്, ജ്ഞാനം കൊണ്ട് മാത്രമേ നശിപ്പിക്കാൻ പറ്റൂ. ആ അജ്ഞാനനാശത്തോടുകൂടി രാഗദ്വേഷങ്ങൾ നശിക്കുന്നു, രാഗദ്വേഷങ്ങൾ നശിക്കുന്നതുകൊണ്ട് കർമ്മം നശിക്കുന്നു, കർമ്മം നശിക്കുന്നതുകൊണ്ട് ജന്മം നശിക്കുന്നു, ജന്മനാശം കൊണ്ട് ദുഃഖവും നശിക്കുന്നു. ഇതാണ് അദ്വൈത ചിന്തയുടെ ക്രമം. അതുകൊണ്ടാണ് ജ്ഞാനം കൊണ്ട് മോക്ഷം എന്ന് വളരെ യുക്തിയുക്തമായി അദ്വൈത ചിന്തയിൽ സമർത്ഥിക്കുന്നത്. നമ്മളുടെ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും ഈ ജ്ഞാനപ്രാപ്തിക്കുള്ള ഉപായങ്ങളായിട്ടാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇരുട്ടിനെ വെളിച്ചം കൊണ്ടല്ലാതെ വേറെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അജ്ഞാനത്തെ മറ്റെന്തെങ്കിലും കൊണ്ട് നശിപ്പിക്കാൻ പറ്റും, ജ്ഞാനം കൊണ്ടല്ലാതെ. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ അജ്ഞാനത്തെ നശിപ്പിക്കാൻ പറ്റൂ. അതുകൊണ്ട് ജ്ഞാനം കൊണ്ട് മാത്രമേ
1: ശിവായ. You are listening to Shaivam.org radios, 24/7 spiritual channels from Shaivam.org. Om Namah Shivaya.
2: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam, presented by கைவல்யானந்த சுவாமிகள். தேங்க்யூ. ஓம் நம சிவாய.
3: ഭാവനയാണ് അത്, യഥാർത്ഥത്തിലുള്ള ദേവതയുടെ ഭാവനയാണ്. ഇന്നത് നമ്മ ദീപബ്രഹ്മീതി അല്ല, ഇതാണ്, ഇതിനപ്പുറമൊന്നുമില്ല, ഇതാണ്. അതുകൊണ്ട് നമ്മൾ പ്രതിഷ്ഠിച്ചതാണ് വിഗ്രഹം, നമുക്കതിനെ നശിപ്പിക്കാൻ പറ്റും, അതുകൊണ്ട് അതിനൊന്നുമില്ല എന്നൊക്കെ പറയുന്നതിന് എന്തെങ്കിലും അർത്ഥമുണ്ട്. യഥസ്ഥാണു അനുജ്ഞാതെ ഇന്നസ്ഥാണുരി പുരുഷേ വായുമിതി പ്രതിബദ്ധതയെ വിപരീതം. ഞാൻ സാധാരണ ഈ പ്രസംഗങ്ങളൊന്നും കേൾക്കാൻ പോകാറേ ഇല്ല, പ്രത്യേകിച്ചും ഈ ഇത്തരം സന്യാസിമാരുടെ പ്രസംഗം. കാരണം നമുക്ക് രൂപമുണ്ട് അവരെ ഏതുവരെ പറയും എന്നുള്ളത്. പക്ഷെ ആരെങ്കിലും കേട്ടിട്ട് ഒന്ന് നമ്മുടെ അടുത്ത് പറയണം ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ കേൾക്കാതിരിക്കാൻ പറ്റും. അങ്ങനെ കേൾക്കാൻ നിർബന്ധിതനായിരുന്നു. കാരണം ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിൻ്റെ അബദ്ധമാണ് ഈ പറയുന്നത്. അദ്വൈതത്തിൻ്റെ പേര്, ഇതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ പറഞ്ഞാൽ നമുക്ക് സഹിക്കാം. കാരണം അവൻ്റെ സിദ്ധാന്തം അതാണ്, ക്ഷേത്രമില്ല, പ്രദേവമില്ല, ഇതൊക്കെ അസംബന്ധമാണ്. ചാറുവാകൻ പറഞ്ഞാൽ മനസ്സിലാക്കും, അവൻ്റെ ഈ സിദ്ധാന്തം അതാണ്. യുക്തിവാദി പറഞ്ഞാൽ മനസ്സിലാക്കാം, കാരണം അവരുടെയൊക്കെ തത്വങ്ങൾ അതാണ്, അവരുടെയൊക്കെ ഇതിനെയൊക്കെ നിഷേധിക്കുക എന്നുള്ളതാണ്. അപ്പം അവരുടെ തത്വത്തെ അവർ പറയുന്നു. ഈ സ്വാമിമാരെക്കാളും എത്രയും ഭേദമാണ് അവർ. അവരുടെ ഉപദേശം കേട്ട മനുഷ്യൻ കുറച്ചുകൂടി നന്നാവും. പക്ഷെ ഇവരെന്താ ചെയ്യുന്നത്? സ്ഥാണു അനുജ്ഞാതെ എന്ന സ്ഥാണു രീതി പുരുഷേ വയമിതി പ്രതിബദ്ധത വിപരീതം. രണ്ടും തമ്മിൽ വ്യത്യാസം പറയും. ഇതൊന്നും ഭ്രാന്തിയല്ല. നമ്മളിവിടെ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ഓരോന്നിനും അതിൻ്റേതായ സ്ഥാനമുണ്ട്. മനസ്സിന് മനസ്സിൻ്റെ സ്ഥാനമുണ്ട്, മനസ്സുകൊണ്ട് കൽപ്പിക്കുന്ന ദേവതയ്ക്ക് ദേവതയുടെ സ്ഥാനമുണ്ട്. ഒന്നിനു പകരം മറ്റൊന്നാകത്തില്ല. മനസ്സ് വലുതാണെന്ന് വിചാരിച്ച് വിശപ്പ് മാറാൻ സങ്കല്പിച്ചാൽ മതിയാവും, അന്നം കഴിച്ചേ പറ്റൂ. വിശേഷിച്ചും അദ്വൈതിക്ക് അല്ല, യോഗിയെ മറ്റുവാണെങ്കിൽ ചിലപ്പം സങ്കല്പിച്ച് വിശപ്പ് മാറ്റിക്കണം. ഈ അദ്വൈതിയെ കൊണ്ട് അതിനും സാധിക്കത്തില്ല. അവന് മനസ്സാണ് വലുതെന്ന് പറയുന്നതിന് എന്താ അർത്ഥം? അപ്പൊ എവിടെയാണോ സ്ഥാണോ അന്നറിഞ്ഞാതെ ഇത് തൂണാണെന്ന് അറിയുന്നില്ല, എന്ന സ്ഥാണ രീതി ഇത് സ്ഥാണുവാണെന്ന് അറിയുന്നില്ല, പുരുഷേവ അവൻ നിശ്ചയിക്കുന്നത് ഇത് കള്ളനാണ് അല്ലെങ്കിൽ മനുഷ്യനാണ് പ്രതിപദ്ധതി, അവിടെ അവന് വിപരീത ബുദ്ധിയാണ്, ഭ്രാന്തിയാണ്. അത് ഭ്രാന്തി തന്നെയാണ്, അതുകൊണ്ട് അനർത്ഥമേ ഉണ്ടാകത്തുള്ളൂ, ഭയം ഉണ്ടാകും. നതു തഥാ നാമാതു ബ്രഹ്മദൃഷ്ടി വിപരീത. അതുപോലല്ല ഇവിടെ ശാസ്ത്രം നിർദ്ദേശിക്കുന്ന ഉപാസനകളൊന്നും അതുപോലല്ല. അവനെ അന്ധനാക്കുകയല്ല, അവന് ഭ്രാന്തി ഉണ്ടാക്കുകയല്ല, മറിച്ച് അവനോട് ആവശ്യപ്പെടുകയാണ് നീ ഇന്നത് ചെയ്യുക. അശ്വം തന്നെയാണ്, പക്ഷെ അതിൽ വിരാട് ഭാവന. അതിൻ്റെ പ്രയോജനം എന്താണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ഇത് ശില തന്നെയാണ്, പക്ഷേ ഇത് ശിവലിംഗം തന്നെയാണ്, പക്ഷെ അതിൽ ശിവഭാവന, അതുകൊണ്ട് പ്രയോജനമുണ്ട്. അതുകൊണ്ട് ഇത്തരം ശാസ്ത്രങ്ങൾ മനസ്സിലാക്കുന്നെങ്കിൽ നേരെ മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഇതിലേക്ക് കടക്കാതിരിക്കുക. ഇതെല്ലാം കടന്ന് ഇതിനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിനും എത്രയോ നല്ല ആത്മാക്കളാണ്. ഇതൊന്നും അറിയാത്ത സാധുക്കൾ നാമം ജപിക്കുകയോ ഈശ്വരനെ ഭജിക്കുകയൊക്കെ ചെയ്യുന്ന സാധുക്കൾ ഒരു ശാസ്ത്രം അറിയത്തില്ല. ചിലപ്പോൾ അവരിൽ മൂഢത മാത്രമായിരിക്കുള്ളൂ. എന്നാൽ അവർ ഭേദമാണ്, ഈ സ്വാമിമാരെക്കാളും ഒക്കെ അവരെത്രയോ ഭേദമാണ്. ഈ അദ്വൈതം പ്രസംഗിക്കുന്ന ബുദ്ധികളെക്കാളും അവരെയാണ് പൂജിക്കേണ്ടത്. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതി. ഇവിടെ അതൊന്നുകൂടെ ക്ലിയറാക്കുന്നു. പ്രതിമയിൽ വിഷ്ണു, അത് വെറൊരു സങ്കല്പമല്ല. എവിടെയാണ് വിഷ്ണു? അശ്വത്തെ വിരാട് ഒരു സങ്കല്പമല്ല, ശബ്ദം ശബ്ദമാണ്. അതിൽ ബ്രഹ്മം എന്ന് പറയുന്നത് എന്താ ബ്രഹ്മം? കേവലം അത് ഒരു ആരോപം, ഒരു ഉപാസന മാത്രമല്ല പൂർവക്ഷ യോഗിക്കുകയാണ്. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മ. എന്താണോ നമ്മളോട് ആരോപിക്കാൻ പറയുന്നത് അതെല്ലാം അലൗകികമാണ്, ഇന്ദ്രിയ വിഷയമല്ല. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അപ്പൊ ശ്രുതിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയുണ്ട്, ഒന്നിനെ മറ്റൊന്നായി കാണാൻ പറയുന്നു. അവിടെ പറയുന്നതോ ഇത്തരം കാര്യങ്ങൾ. അടുത്ത് പറയും ബ്രാഹ്മണനെ പിതൃദേവനായി കാണാൻ പറയുന്നു. ഇത്തരം പറയുന്ന കുറെ അസംബന്ധങ്ങൾ ഇതെങ്ങനെ സ്വീകരിക്കാൻ പറ്റും? മറ്റൊന്നും നമുക്ക് അനുഭവമുള്ള കാര്യങ്ങളല്ലല്ലോ. ബ്രഹ്മദൃഷ്ടിരേവ കേവല നാസ്തി ബ്രഹ്മേതി. ബ്രഹ്മം എന്ന് പറയുന്ന ഒന്ന് ഇല്ല എന്നാണെങ്കിലോ ഏതേന പ്രതിമ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവത പിത്രാദി ദൃഷ്ടിനാം തുല്യത. ഇത് തന്നെയാണ് സർവത്ര നടക്കുന്നത്. ശ്രാദ്ധം എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ ശ്രാദ്ധത്തിലൊരു ഒരു ചടങ്ങാണ് ബ്രാഹ്മണൻ അന്നം കൊടുക്കുക. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഷടംഗ വേദവിത്ത്, ഷഡ്കർമ്മവിത്ത്, അങ്ങനെയായിരിക്കണം ബ്രാഹ്മണൻ. നൂല് തോളിക്കൂടെ ഇട്ടുകൊണ്ട് നടക്കുന്നവനല്ല. ഇത് ഷഡംഗ വിത്ത് എന്ന് പറയുമ്പോൾ നാല് അംഗങ്ങളോടുകൂടിയും വേദത്തെ അധ്യയനം ചെയ്തവൻ. പിന്നെ ഷഡ്കർമ്മ വിത്ത്, യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം എന്ന് പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു. എന്നാലേ ബ്രാഹ്മണനാകത്തുള്ളൂ. അങ്ങനെയുള്ളവന് വിളിച്ചിട്ട് ശ്രാദ്ധത്തിൽ അന്നം കൊടുക്കണം എന്നാ. എന്തുകൊണ്ടാണ് അവിടെ ശ്രാദ്ധത്തിൽ അന്നത്തെ സ്വീകരിക്കേണ്ടത് വസ്വാദി പിതൃക്കളാണ്. വസ്തു തുടങ്ങി പിതൃദേവതകളെ കുറിച്ച് പറയുന്നു. പിതൃദേവതകൾ പിതൃലോകത്തിലാണ്, ശ്രാദ്ധം നടത്തുന്ന ഭൂമിയിലാണ്. ഈ ദേവതകൾ വന്നെങ്ങനെ അന്നം സ്വീകരിക്കും? സാധ്യമല്ലല്ലോ. അപ്പം ആ ദേവതകൾ വന്ന് അന്നം സ്വീകരിക്കണമെങ്കിൽ അതിന് യോഗ്യമായ, ഇവിടെ നിന്ന് പറഞ്ഞ പോലെ, ഒരു ആലംബനം വേണം. യോഗ്യമായ ഒരു ആലംബനം വേണം. അതിന് യോഗ്യമായ ആലംബനമാണ് ബ്രാഹ്മണൻ. വസ്വാദി പിതൃക്കൾ, ബ്രാഹ്മണൻ അവിടെ ഉപവിഷ്ടനായിരുന്നു, അന്നത്തെ ഗ്രഹിക്കുമ്പോൾ ആ പിതൃക്കളാണ് അന്നത്തെ ഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പിതൃക്കൾ തുഷ്ടിയെ പ്രാപിക്കുന്നു, തുഷ്ടരായ പിതൃക്കൾ കുലത്തെ അനുഗ്രഹിക്കുന്നു. ഇതൊക്കെയാണ് ആസ്തികന്മാരുടെ വിശ്വാസം. അതാണ് ബ്രാഹ്മണനിൽ ദേവതാബുദ്ധി എന്ന് പറയുന്നത്, പിതൃദേവത എന്നോട് ഉദ്ദേശിക്കുന്നു. അത് ആസ്തികന്മാരെ സംബന്ധിച്ച് സത്യമാണ്. എന്തായാലും വിഷ്ണു ഉണ്ട്, ആ വിഷ്ണുവിന് ആലംബനമായിട്ടൊരു പ്രതിമ വേണ്ടി. അതുപോലെ വസ്വാദി പിതൃക്കളുണ്ട്, ശാസ്ത്രം പറയുന്നു. അവർക്ക് ആലംബനമായ ഒരു ദിവ്യമായ യോഗ്യമായ ഒരു ശരീരം വേണ്ടി, അത് ശുദ്ധവും സാത്വികവുമായ ഒരിടത്തല്ലേ ദേവതയ്ക്ക് ഇരിക്കാൻ പറ്റും. അപ്പോൾ ആ ദേവത വന്ന് ആ ശരീരത്തിലൂടെ അന്നത്തെ സ്വീകരിക്കുന്നു എന്നാ ശാസ്ത്രം പറയുന്നു. അങ്ങനെ ജനം അനുഷ്ഠിച്ചും വരുന്നു. ഇവിടെ എല്ലാം എന്താണ്? പ്രതിമ, ബ്രാഹ്മണാദിഷു, വിഷ്ണുവാദി, ദേവപുത്രാദി ദൃഷ്ടി എന്ന് പറയുന്നതാണ്. പ്രതിമയിൽ ദേവദൃഷ്ടി, വിഷ്ണുവാദി ദേവദൃഷ്ടി, ബ്രാഹ്മണൻ പിതൃദൃഷ്ടി, പിതൃദേവതാദൃഷ്ടി, ഉപാസന, ആരോപം, ഇതെല്ലാം അസംബന്ധമാണല്ലോ. തുല്യത എന്താണ്? ഇങ്ങനെയുള്ള സാധനങ്ങളേ ഇല്ലല്ലോ. ദേവതയില്ല, പിതൃക്കളുമില്ല, പിന്നെങ്ങനെയാണ് ഇത് ശരിയാകുന്നത്? എന്നാ അത് ശരിയല്ല. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്? കാരണം ശ്രുതിയിൽ പ്രമാണമാക്കിയാണ് പറയുന്നത്. ശ്രുതി പറയുന്നു, നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കാം, നാമത്തെ നമുക്കറിയാം, ബ്രഹ്മത്തെ അറിയില്ല, അതുകൊണ്ട് ബ്രഹ്മമില്ലാത്തതാണ്. സ്മൃതികളിൽ പറയുന്നു, ബ്രാഹ്മണനെ പിതൃദേവതയായിട്ട് ഉപാസിക്കുക. ബ്രാഹ്മണനെ നമുക്കറിയാം, പക്ഷേ പിതൃദേവതയെ അറിയില്ല. ഇതുകൊണ്ടാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെയല്ല ആണെങ്കിൽ അത് ശരിയല്ല എന്നുണ്ട്. ശ്രുതി എല്ലാ ഭാഗവും നോക്കുക. ശ്രുതി എല്ലായിടത്തും ഇങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത കാര്യങ്ങളല്ല പറയുന്നു, പരിചയമുള്ള കാര്യങ്ങളെയും പറയുന്നു. ഉപാസിക്കാൻ എങ്ങനെ? ദുർഗാദിഷു, പൃഥിവ്യാദി ദൃഷ്ടി, ദശ്രു, എത്രയോ ഭാഗങ്ങളിൽ പറയുന്നു. വെറുക്ക് വേദമന്ത്രമാണ്, അതിനെ പൃഥിവിയായിട്ട് ഉപാസിക്കുക. എന്താ ഇവിടെയും നിങ്ങൾ പറയും ഇത് അസംബന്ധമാണെന്ന്? പൃഥിവി എന്ന് പറയുന്നത് ഇല്ലാത്തതാണെന്ന് പറയുന്നു. ഇവിടെ എന്താണ്? നമുക്ക് രണ്ടിനെ അറിയാം, ദീർഘ മന്ത്രത്തെ അറിയാം, നിങ്ങൾക്ക് വേദം പ്രമാണമാണ്. വേദത്തെ പ്രമാണമായി സ്വീകരിക്കും, ഒരിടത്ത് ഒരു ന്യായം പറയുകയും വേറിടത്ത് വേറൊരു ന്യായം പറയുകയും ചെയ്താൽ അത് ശരിയാകത്തില്ല. ആ വേദത്തിൽ ഋക്കിനെ പൃഥിവിയായി ഉപാസിക്കും. ഋക്ക് എന്താണെന്ന് അറിയാം വൈദികൻ. ഇത് വൈദികനോടാണ്, ചാർവാകനോടല്ല ഇവിടെ ചോദ്യ ഉത്തരം നടക്കുന്നു. കർമ്മകാണ്ഡി ഇവിടാണ്. പൃഥിവി എന്താണെന്നും അറിയാം. അതിന് വൈദികൻ അഭിപ്രായ വ്യത്യാസമില്ല. ആ ഋക്കിനെ പൃഥിവിയായി ഉപാസിക്കാൻ പറഞ്ഞു, അങ്ങനെ ഉപാസിക്കുന്നു. കർമ്മത്തിന്റെ ഭാഗമായി വരുന്ന ഒരു ചടങ്ങാണ്. അതുകൊണ്ട് അദൃഷ്ടം ഫലമുണ്ടാകുമെന്ന് പറയുന്നു. അതിനാ കർമ്മത്തിൻ്റെ പുഷ്കരമായ ഫലം അതിന് സഹായിക്കുമെന്ന് പറയുന്നു. അപ്പം ഇതൊക്കെ നിങ്ങൾക്ക് അംഗീകരിക്കാമെങ്കിൽ, ഇത്തരം ഉപാസനകൾ അംഗീകരിക്കാമെങ്കിൽ മറ്റുപാസനയെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട്. ശ്രുതിയുടെ ഒരു ഭാഗം പ്രാമാണികമാണ്, വേറൊരു ഭാഗം അപ്രാമാണികമാണ്. അത് സ്വീകരിക്കില്ല. അതിനർദ്ധ ജരതീയ ന്യായം എന്ന് പറയും. ഒരാൾ ശരീരത്തിൻ്റെ പകുതി ഭാഗം വൃദ്ധനായിപ്പോയി, പകുതി യുവാവ്, അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ശ്രുതിയെ പൂർണ്ണമായി സ്വീകരിക്കുക. ഒരു ഭാഗം പ്രമാണവും വേറൊരു ഭാഗം അപ്രമാണവും എന്ന് പറയാൻ പാടില്ല. ശ്രുതിയിൽ ഉപാസന നിർദ്ദേശിക്കുന്നുണ്ട്. അത് പലതരത്തിലാണ്. ചിലടത്ത് പ്രത്യക്ഷമായ കാര്യങ്ങളാണ് നിർദ്ദേശിക്കും, ചിലടത്ത് പരോക്ഷമായിരിക്കുന്ന കാര്യങ്ങളാണ് നിർദ്ദേശിക്കും. ഇവിടെ ദേവതാദി പരോക്ഷങ്ങളെ നിർദ്ദേശിക്കുന്നു, ചിലടത്ത് പ്രത്യക്ഷമായ പ്രതിവിയെ ഉപാസിക്കാൻ പറയുന്നു. അത്തരം ഉപാസനകളെ അംഗീകരിക്കുകയാണെങ്കിൽ ദേവതാദികളെയും ഉപാസനയെ സ്വീകരിക്കണം. അതുകൊണ്ട് തന്നെ ദേവതാദികളുടെ അസ്തിത്വത്തെ അംഗീകരിക്കുകയും ചെയ്യും. ഇനി അത് പരോക്ഷമായിരിക്കുന്നു, എനിക്കത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണെങ്കിൽ നിങ്ങൾ ഉപാസിച്ചു നോക്കുക. ദേവതയെ കാണാൻ പറ്റൂ, സംസാരിക്കാൻ പറ്റൂ, ചോദ്യങ്ങൾ ചോദിച്ചാൽ സമാധാനം കിട്ടുമോ? അതപ്പോൾ മനസ്സിലാവും, അല്ല വേറെ വഴിയില്ല. നിങ്ങൾ ഉപാസിച്ചവരുടെയൊക്കെ അനുഭവം അതാണ് അവർ പറയുന്നത്. ദേവത ഞങ്ങൾക്ക് പ്രത്യക്ഷമായിട്ടുണ്ട്, ഞങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്, ദേവത മന്ത്രം ഉപദേശിച്ചിട്ടുണ്ട്, ദേവത സംശയങ്ങൾക്ക് മറുപടി പറഞ്ഞു. ഇതത് ഉപാസകന്മാരുടെ അഭിപ്രായമാണ്, അതല്ല വേറെ വഴിയില്ല. അല്ല ഇതൊക്കെ അസംബന്ധമാണ്, മിഥ്യയാണ്, ദേവത ഇപ്പം നിസ്സാരമാണ്, ഈ ബ്രഹ്മത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ബ്രഹ്മജ്ഞാനം ഞാൻ ദേവതയെക്കാളും നല്ലതാണ്, ദക്ഷിണ എനിക്ക് തന്നാൽ മതി, അമ്പലത്തിൽ കൊടുക്കണ്ട, ഇതൊക്കെ പറയുന്നതിനെന്താ എന്താ സംബന്ധമാണ്? അതുകൊണ്ട് വിദ്യമാന പൃഥ്വിയാദി വസ്തുദൃഷ്ടീനാമേവ ഏർഗാദി വിഷയം പ്രക്ഷേപ ദർശന. അവിടെ എന്താണ് ഇർക്ക എന്നെ ഇർക്കിൽ പൃഥ്വി ദൃഷ്ടി, ഇർക്കിനെ പൃഥ്വിയായി കാണുക എന്ന് പറഞ്ഞാൽ പൃഥ്വി ഉണ്ട് അവിടെ. വിദ്യമാന പൃഥ്വിയാദി വസ്തുദൃഷ്ടീനാം ഉള്ള പൃഥ്വിയാദി വസ്തു പിന്നെ അവിടെ ആരോപിക്കുകയാണ്. ആദി പക്ഷേ പ്രക്ഷേപദശ, പ്രക്ഷേപണം ചെയ്യുന്ന ആരോപിക്കുന്നു, കൽപ്പിക്കുന്നു, വേറെടുത്തുണ്ട് അതിനെ കൽപ്പിക്കുന്നു. തസ്മാ തസ്സാമാന്യ നാമാദിഷു ബ്രഹ്മാദി ദൃഷ്ടീനാം വിദ്യമാന ബ്രഹ്മാദി വിഷയത്വ സിദ്ധി. ഒരു ഭാഷകാരം വളരെ സ്പഷ്ടമായി പറയുകയാണ്, ഒരർത്ഥശങ്കയ്ക്കും ഇടപെടുത്താതെ. ഒരു തവണയെങ്കിലും ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ ഇത്തരം സ്വാമിമാർ ഇങ്ങനെയൊന്ന് പ്രസംഗിക്കാൻ ധൈര്യപ്പെടത്തില്ല. അദ്വൈതം പറയുമ്പോൾ ഇത് പറയുന്നുണ്ട്, തസ്മാത്തസാമാന്യ അതിന് തുല്യമായിരിക്കുന്നത് കൊണ്ട് നാമാദിഷ ബ്രഹ്മദൃഷ്ടിന നാമാദികൾ ബ്രഹ്മദൃഷ്ടി ഉപദേശിക്കുന്നത് വിദ്യമാന ബ്രഹ്മാദി ഉള്ളതായ ബ്രഹ്മം ദേവത തുടങ്ങിയവരെ സംബന്ധിച്ചാണ്. വിദ്യമാന ബ്രഹ്മാദി എന്ന് വെച്ചാൽ ഇവിടെ ബ്രഹ്മം വിഷ്ണു തുടങ്ങിയ കാര്യങ്ങളാണ്, ഇത്ര ദേവത ഇവയൊക്കെ കുറിച്ചാണ് പറയുന്നത്. വിദ്യമാനം എന്ന് വെച്ചാൽ ഉള്ളത്, നമുക്ക് അറിയാത്തവർക്കും മനസ്സിലാക്കും, ഞാൻ കൽപ്പിച്ച് പറയുന്നു. ഉള്ളതായ ബ്രഹ്മം, ഉള്ളതായ ദേവത, ഉള്ളതായ പിതൃക്കൾ തദ്വിഷയമായിട്ടാണ് ശ്രുതി പറയുന്നത്. അല്ല ഇല്ലാത്ത ഞങ്ങളുടെ കൽപ്പനയിലുള്ള ചിലർ പറയും, ഇതൊക്കെ വെറും കൽപ്പനയാണ്, ഭാവനയാണ്. ശരി, കൽപ്പനയാണ്, കൽപ്പിക്കുന്ന എന്താണ്? മനസ്സ്. ശരി, ആ മനസ്സുള്ളതാണ്, ഇതുവല്ല ഉള്ളത് തന്നെ. ഉള്ളതിനെയും മനസ്സിന് കൽപ്പിക്കുമ്പോൾ അടുത്തത് പറയുന്നുണ്ട് ബ്രഹ്മാദി വിഷയത്തെ സിദ്ധി. അതുകൊണ്ട് ഇവയെല്ലാം ഉള്ളതാണോ? ദേവതയുണ്ടോ? ദേവതാ ലോകമുണ്ടോ? പിതൃക്കളുണ്ടോ? പിതൃലോകമുണ്ടോ? ഭാഷകാരെ എല്ലാത്തിനും അംഗീകരിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ അസ്തിത്വം എല്ലാത്തിനുമുണ്ട്. ഈ ലോകം കേവലമായ അസ്തിത്വമാണ്, കേവലമായ സത്താണ്, അതിൽ നിന്നും അന്യമായിട്ടില്ലെങ്കിൽ അതുപോലെ തന്നെ എല്ലാം ഉണ്ട്. അവിടെ അഭിപ്രായ വ്യത്യാസമില്ല, അതടുത്ത് പറയും. മറിച്ച് നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്നതൊക്കെ യാഥാർത്ഥ്യമാണ്, ന്യായം സത്യമാണ്, എൻ്റെ ആശ്രമം സത്യമാണ്, അമ്പലം മാത്രം മിഥ്യ, എനിക്ക് തരുന്ന ദക്ഷിണയൊക്കെ സത്യം, അമ്പലത്തിൽ കൊടുക്കുന്നതൊക്കെ മിഥ്യ, ഇത് അദ്വൈതമുണ്ട്. അത്തരത്തിലുള്ള അദ്വൈതം ബോധിപ്പിക്കുന്നത്. അതുകൊണ്ട് പറയുന്നു ബ്രഹ്മാദി ദൃഷ്ടിന ഈ ഉപാസനകൾ, ഈ ആരോപണങ്ങൾ അവിടെ എന്തിനേക്ക് ആരംഭിക്കുന്നു, അതെല്ലാം വിദ്യമാന ബ്രഹ്മാദി വിഷയത്തെ സിദ്ധിച്ചു. ഇതൊക്കെ അടിവരയിട്ട് ഓർമ്മിച്ചു വയ്ക്കണം, കാരണം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം കഴിയുമ്പോൾ നിങ്ങളെങ്ങനെ ഓർമ്മിച്ചു വയ്ക്കും. ചിലപ്പോൾ ഞാൻ വിളിച്ച് ചോദിക്കും എവിടെയാണ് അത് പറഞ്ഞിരിക്കുന്നത്, കാരണം ഇങ്ങനെയുള്ള ബുദ്ധി സ്വാമിമാർ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഏറ്റുമുട്ടാൻ തരും, അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടത്തില്ല അതെവിടെ പറഞ്ഞിരിക്കുന്നു എന്ന് ചോദിക്കും. വയസ്സായതുകൊണ്ട് ഓർത്താൽ പിടികിട്ടത്തില്ല. അപ്പോൾ നിങ്ങളാരെങ്കിലും സഹായിക്കും. ഏതേനും പ്രതിമാ ബ്രാഹ്മണാദിഷു വിഷ്ണുവാദി ദേവ പിത്രാദി ബുദ്ധീനാം ച സത്യവസ്തു വിഷയത്വ സിദ്ധി. ഒന്നുകൂടി വ്യക്തമാക്കി പറയും. ഇതുകൊണ്ട് ഇത്രയും പറഞ്ഞെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രതിമാ ബ്രാഹ്മണാദിഷു, പ്രതിമയിൽ ദേവബുദ്ധി, ബ്രാഹ്മണനിൽ പിതൃബുദ്ധി, വിഷ്ണുവാദി ദേവ പിത്രാദി ബുദ്ധീനാം. ഇവരുടെത് വിഷ്ണുവാദി ദേവതാബുദ്ധി, ഇവരുടെത് വസ്വാദി പിതൃബുദ്ധി, ഇതെല്ലാം സത്യ വസ്തു വിഷയത്വ സിദ്ധി. പിന്നെ സത്യവസ്തു വിഷയമാണ്. സത്യവസ്തുവിനെ കുറിച്ച് പറയുന്നു. എങ്ങനെയാണോ നമ്മളെല്ലാം സത്യമായിരിക്കുന്നത്, എങ്ങനെയാണ് ഈ ലോക സത്യമായിരിക്കുന്നത്, ഇവിടുത്തെ അന്നപാനാദികളെല്ലാം സത്യമായിരിക്കുന്നത്, ഈ വ്യവഹാരം സത്യമായിരിക്കുന്നത്, ഇതേപോലെയുള്ള സത്യം തന്നെയാണ് ഈ ദേവതാദികൾ പിതൃകൾ എന്നാണ് അദ്വൈത ആചാര്യനായ ശങ്കരാചാര്യരുടെ അഭിപ്രായം. എൻ്റെ അഭിപ്രായം അല്ലേ, അക്കാര്യത്തിലൊരു സംശയവുമില്ല. അദ്വൈതി ആയതുകൊണ്ട് ഇതിനെയൊന്നും നിഷേധിക്കുന്നില്ല. മുഖ്യാപേക്ഷത്വച്ച ഗൗണത്വസ്യ പറയുന്നു, ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷ സിംഹമാണവക ഗൗണത്തിന് കാരണമാണ്. ബ്രഹ്മചാരി സിംഹമാണ് എന്നുവെച്ചാൽ ഇവരെ എഴുന്നേറ്റെടുക്കാൻ വയ്യാത്ത ബ്രഹ്മചാരികളൊന്നുമില്ല. നല്ല നീക്കം കഴിച്ച് നല്ല ആരോഗ്യമുള്ള ബ്രഹ്മചാരി കണ്ടിട്ട് വരും, വീരശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ട് വരും. ഇവനാളൊരു സിംഹമാണ്, ഇവനൊട്ടേക്ക് ഒരു പത്തെണ്ണത്തിന് കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ളടത്തേ പറയാൻ പറ്റും. പിത്തം പിടിച്ച ബ്രഹ്മചാരികളെ കുറിച്ചല്ല പറയുന്നു, സിംഹവും മാണവക എന്ന് പറയും. എന്താ അങ്ങനെ പറയുന്നത്? കാരണം സിംഹം വേറെ ഉണ്ട്, അതിൻ്റെ വീര്യശൂര പരാക്രമങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് കണ്ടിട്ടാ പറയുന്നത് ഇവനിലുണ്ടാ വീര്യം എന്ന്. ഇവിടെ എന്താ പറയുന്നത്? മുഖ്യ അപേക്ഷത്വാച്ച ഗൗണത്വസ്യ, ഗൗണം എപ്പോഴും മുഖ്യത്തെ അപേക്ഷിക്കുന്നു. എന്നാലത് പറയാൻ കഴിയും, സിംഹം ഇല്ലെങ്കിൽ പറയാൻ പറ്റുമോ? ഇവിടെ ശ്രുതിക്കനുസരിച്ച് വ്യാഖ്യാനിക്കുന്നു. ഞാനൊരു നിങ്ങൾക്ക് മനസ്സിലാകാമെന്നുള്ളൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ഒരു സിംഹം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഇവൻ സിംഹമാണെന്ന്, ഇല്ലെങ്കിൽ പറയാൻ പറ്റും. ഒരു പിതൃദേവത ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ ബ്രാഹ്മണൻ പിതൃദേവതയാണ്. ഒരു വിഷ്ണു ഉള്ളതുകൊണ്ടാണ് പറയുന്നത് ഈ പ്രതിമ വിഷ്ണുവാണ്. ശ്രുതിയുടെ ഉദാഹരണം ഭാഷ്യകാരൻ, ഭാഷ്യകാരന് പ്രമാണ ശ്രുതിയാണ്. പഞ്ചാഗ്നിയാദിഷിജ അഗ്നിത്വാദേഹി ഗുണത്വ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത് നാമാദിഷ ബ്രഹ്മത്വസ്യ ഗുണത്വ മുഖ്യ ബ്രഹ്മ സദ്ഭാവ ഉപപത്തി. യുക്തി അനുസരിച്ച് നോക്കിയാണ് നമ്മൾ ചാന്ദോക്യത്തിൽ പറഞ്ഞു പഞ്ചാഗ്നിയെക്കുറിച്ച്. ദ്യുഹു പർജന്യം പൃഥിവി പുരുഷൻ യോഷിത് മുമ്പ് ചർച്ച ചെയ്തതാണ്. സ്ത്രീ അഗ്നിയാണെന്ന് പറഞ്ഞു, അതൊരു ഉപാസനാ രീതിയാണ്. പഞ്ചാഗ്നി ആദിഷിച്ച അഗ്നിത്വാദേ, നമുക്കറിയാം ഒരിക്കലും സ്ത്രീ അഗ്നിയല്ല. നമുക്കറിയാം ബ്രഹ്മചാരി ഒരിക്കലും സിംഹമല്ല, ഇവന് തടയും നഖവും പല്ലൊന്നുമില്ല. എന്നാലത് അംഗീകരിക്കുന്നു. എന്തോ ചില സമാനതകൾ അവിടെയുണ്ട്. അവിടെ ആ പറയുന്നത് ഗൗണമാണ്, മുഖ്യമല്ല. പ്രഥമേ വിഷ്ണു എന്ന് പറയുന്നിടത്ത് ഒരു ഗൗണത്വം ഉണ്ട്. എന്തുകൊണ്ടത്? ഒരു വെറുശിലായിപ്പോയി, അതൊരു ശില്പിയുടെ കരവിരുത് മാത്രമാണ്. അതാണ് അതിൽ ആ ഗൗണത്വം. പക്ഷേ മുഖ്യ അഗ്നിയാദി സദ്ഭാവവത്, മുഖ്യ അഗ്നിയെ സ്വീകരിക്കുന്നു, മുഖ്യ ദേവതയെ സ്വീകരിക്കുന്നു, മുഖ്യ പിതൃദേവതയെ സ്വീകരിക്കുന്നു. അതിനംഗീകരിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. ശ്രുതി മറ്റൊന്നുണ്ട് അവിടെ. അതുപോലെ നാമാദിഷു ബ്രഹ്മത്വസ്യ ഗുണത്വ, നാമത്തിനും മറ്റുമുള്ള ബ്രഹ്മ ആരോപം ഗൗണമാണെങ്കിലും ഇതിൽ ഇക്കാര്യത്തിൽ ഒരാചാര്യന്മാർക്കും അഭിപ്രായ വ്യത്യാസം. അഭിപ്രായ വ്യത്യാസം വരുന്ന എന്താണ്? അങ്ങനെ ഒരു വിഷ്ണു ദേവതയെ കുറിച്ച് പറഞ്ഞില്ല, ആ ദേവതയുടെ സ്വരൂപം എന്താണ്? അതിന് രണ്ട് കൈയാണ്, നാല് കൈയാണ്? ഇത്തരം കാര്യങ്ങളിലാണ് ആചാര്യന്മാർക്ക് അഭിപ്രായ വ്യത്യാസം വരുന്നത്. പക്ഷെ ആ ദേവതയുടെ അസ്തിത്വത്തിൽ ആസ്തികന്മാർക്ക് ആർക്കും തന്നെ അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രതിമയിൽ ആരോപിക്കുന്നു എന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. പ്രതിമയിൽ അതിനെ പൂജിക്കാമെന്നുള്ളതിലും അഭിപ്രായ വ്യത്യാസമില്ല. ഏത് തരത്തിലായിരിക്കണം ആ പൂജാവിധികൾ, ഏത് തരത്തിലായിരിക്കണം, ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അത് ഗുണമാണ്. അതെല്ലാം എന്താണ്? മുഖ്യ ബ്രഹ്മ സദ്ഭാവോപത്തി. ഇതെല്ലാം നമ്മളെ ബോധിപ്പിക്കുന്നത് ഇങ്ങനെ ഗുണമായ ആരോപങ്ങൾ ശ്രുതി നിർദ്ദേശിക്കുന്നിടത്തെല്ലാം തന്നെ മുഖ്യമായ വാസ്തവമായ ബ്രഹ്മ സദ്ഭാവം, ദേവതാ സദ്ഭാവം എല്ലാം ഉണ്ട്. ഉള്ളതുകൊണ്ട് തന്നെ ഈ പ്രക്രിയയും തെറ്റല്ല. എങ്ങനെ? സത്യമായിരിക്കുന്ന ആ ദേവതയെ അസത്യമായിരിക്കുന്ന ശരിയിൽ ആരോപിച്ച് ഉപാസിക്കുന്നത് തെറ്റല്ല. ശ്രുതി നേരിട്ട് ഈ പ്രതിമയിൽ വിഷ്ണുവിനെ ഉപാസിക്കുക എന്ന് പറയുന്നില്ലെങ്കിലും ശ്രുതി നേരിട്ട് പറയുന്നുണ്ട് നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. ഇതിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്നാണ്. ആ വൈദികമായ സംസ്കാരം ക്ഷയിച്ചു വന്നപ്പോൾ മനുഷ്യന് വീണ്ടും ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ തുടരുന്നതിന് വേണ്ടി പിൽക്കാലത്ത് വന്ന ആചാര്യന്മാർ ഈ സമ്പ്രദായങ്ങളിലെല്ലാം അഴിച്ചുപണി നടത്തി. ഇവിടെ നാമത്തെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക, അതിനു പകരം പ്രതിമയെ വിഷ്ണുവായിട്ട് ഉപാസിക്കുക എന്ന് പറഞ്ഞു. ഫലത്തിൽ ഇതൊക്കെ ഒന്നു തന്നെ. അതുകൊണ്ട് ഇതൊന്നും അദ്വൈത ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യമല്ല. ബ്രഹ്മസദ്ഭാവത്തിൽ ഇതിനെല്ലാം യുക്തിയുണ്ട്, ശാസ്ത്രമുണ്ട്. ഇനി ഇതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഇനി ഉപാസനയുമായി ബന്ധപ്പെട്ട് വരുന്ന കർമ്മവും ഉപാസനയും ജ്ഞാനവുമായിട്ടെല്ലാം ബന്ധപ്പെട്ട് വരുന്ന ചില കാര്യങ്ങൾ പറയും. ക്രിയാർത്ഥിച്ച അവിശേഷ വിദ്യാർത്ഥാന പറയുന്നു. വേദത്തിൽ കർമ്മങ്ങൾക്ക് വേണ്ടിയുള്ള ഭാഗങ്ങളുണ്ട്. ദർശ പൂർണ്ണമാസാഭ്യാം യാഗങ്ങളുടെ പേരാണ്. സ്വർഗകാമ യജയിക ദർശയാഗം പൂർണ്ണയാഗം, അതുകൊണ്ട് സ്വർഗകാമ യജിക്കണം എന്ന് പറയുന്നത് പോലെ തന്നെയാണ്. ഇത് മീമാംസകരോട് പറയാം. ചിലർ ഈ കർമ്മങ്ങളെ അംഗീകരിക്കും, ഉപാസനയെ അംഗീകരിക്കില്ല, ജ്ഞാനത്തെ അംഗീകരിക്കില്ല. അതവർക്ക് ബുദ്ധിമുട്ടാണ്. കർമ്മങ്ങളെയൊക്കെ അംഗീകരിക്കും. അവർ പറയുന്നത് ഉപനിഷത്തെന്ന് പറയുന്ന ഊഷരഭൂമി പോലെയാണ്, ഒന്നിനും കൊള്ളാതെ. ഊഷരഭൂമി എന്ന് വെച്ചാൽ വിത്തിട്ട മുളയ്ക്കാത്ത സ്ഥലം. അത് ജലവുമില്ല, വളവുമില്ല, ഒന്നുമില്ല, മരുഭൂമി എന്ന് വേണമെങ്കിൽ പറയാം. എന്നിവരെ കരുതുന്ന വൈദികന്മാരുണ്ടായിരുന്നു. അവരുടെ അഭിപ്രായമാണ് ക്രിയാർത്ഥം ആണ് വേദവല്ല, കർമ്മങ്ങൾക്ക് വേണ്ടിയാണ് അവിടെ ഉപാസനയും ഞാനും ഒന്നുമില്ല, ബ്രഹ്മമേ ഇല്ല. ഏറ്റവും വലിയ വിവാദം ഉണ്ടാകുന്ന അവർ ബ്രഹ്മത്തിൻ്റെ കാര്യത്തിലാണ് ഇവിടെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ അസദ്വിഷയാ കാചി ബുദ്ധിജഗതി വീക്ഷിതി സർവസ്യ മാത്രാദ്യർത്ഥസ്യ വിചാരേഭി ഭാവാഭാവസാധകം ചിദ്വസ്തു അഭ്യവിചാര്യസ്തി തത്കഥം കൂടസ്ഥം സംവിധേകരതും ബ്രഹ്മനാസ്തി സർവാർത്ഥം വ്യഭിചാരേവി സംവിദ് അഭ്യഭിചാര. ഇതൊക്കെ വാർത്തകാരം പറയുന്ന ഈ ഭാഗത്തിന് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്നു ഇതൊക്കെ സത്യമാണെന്ന് മീമാംസകർ, ഈ കാണുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഈ കാണുന്നതൊക്കെ ശരിയെന്ന് എങ്ങനെ പറയാൻ പറ്റും? കാരണം ഇതെല്ലാം മാറിപ്പോവുകയല്ലേ. ഈ നാമരൂപാത്മകമായിരിക്കുന്ന സർവവും നാമരൂപാത്മകമായി ശരിയാണെന്നാണ് നിങ്ങൾ പറയുന്നത്. പുസ്തകം സത്യമാണ്, മേശ സത്യമാണ്, വാച്ച് സത്യമാണ്, അതങ്ങനെ സത്യം പറഞ്ഞാൽ ഇതെല്ലാം നശിക്കുന്നില്ലേ? എങ്ങനെ ഇതൊക്കെ സത്യമാണ്? ഒന്ന് മാറി വേറൊന്ന് വരുന്നില്ലേ? പക്ഷേ ഇവിടെ നശിക്കാതിരിക്കുന്ന എന്താ? ഇതിനെല്ലാം ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധി അത് നശിക്കുന്നില്ല. അതാണ് സംവിത വ്യഭിചാരിണി, മാറ്റമില്ലാത്ത ബുദ്ധി ബോധം അത് മാറുന്നില്ല. ഈ ബ്രഹ്മം എന്ന് പറയുമ്പോൾ ഞങ്ങൾ അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തുകാരം പറയും, നിങ്ങൾ ഏതാണോ സത്യം എന്ന് പറയുന്നത് അത് സത്യമല്ലെന്ന് ഉറപ്പിച്ച് പറയാൻ കാരണം അതെല്ലാം മാറുന്നതാണ്, പരിണാമ വിധേയമാണ്, നാശത്തിന് വിധേയമാണ്. പക്ഷെ നിങ്ങൾ എന്തിനാണോ അസത്വം പറയുന്നത് അത് സത്യമാണ്. എന്താണ് ആ സംവിത് അമ്പ്യഭിചാരണി? ഒരു മാറ്റമില്ലാതിരിക്കുന്നു, അതിനാണ് ഞങ്ങൾ ബ്രഹ്മം പറയുന്നത്. പിന്നെ എന്തുകൊണ്ട് നിങ്ങൾക്ക് അതിനെ അംഗീകരിക്കാൻ വയ്യ? നിങ്ങൾ നേരെ വിപരീതമായി ചിന്തിക്കുന്നു. മാറിക്കൊണ്ടിരിക്കുന്നതെല്ലാം സത്യം, മാറാത്തത് അസത്യം. ഇങ്ങനെ തലതിരിഞ്ഞു പോകുന്നു എന്ന് പറയുന്നില്ല. മീമാംസകർക്ക് തലതിരിഞ്ഞു പോയി എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അദ്ദേഹം വലിയ മീമാംസകനായിരുന്നു എന്നാണ് കഥ, സത്യമാണോ എന്നറിയത്തില്ല. എന്നുവെച്ചാൽ അസദ്വിഷയാകാശി ബുദ്ധിർ ജഗതി വീക്ഷിതി. ഇവിടെ എന്താണ് ഇനി നിങ്ങൾ അസത്യം എന്ന് പറയുന്നത്? ബ്രഹ്മത്തിലെ അസത്യം എന്ന് പറയുന്നു. ശരി, അസത്യത്തെക്കുറിച്ചുള്ള ഒരു ബോധം, അങ്ങനെയൊരു ബോധം ആർക്കെങ്കിലും ഉണ്ടാകാറുണ്ടോ? അസദ്വിഷയ ബുദ്ധി പറയാൻ പറ്റും? അതും വാർത്തകാരം ചോദിക്കുന്നു. അസദ്വിഷയമായിട്ടുള്ള ഒരു ബുദ്ധി ഉണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അറിവുണ്ടായിരിക്കും, അതിനൊരു വിഷയമില്ലാതിരിക്കുക, അങ്ങനെ സംഭവിക്കുമോ? അങ്ങനെ സംഭവിക്കത്തില്ല. നിങ്ങൾ ശൂന്യത്തെ അറിഞ്ഞാൽ ശൂന്യം വിഷയമായിരിക്കും. ഞാൻ ബ്രഹ്മത്തെ അറിയുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മം വിഷയമാണ്. ഒരു ബുദ്ധി ഉണ്ടാകുക, അതിനൊരു വിഷയമില്ലാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. എന്തിനാണ് നിങ്ങൾ അസത്വം എന്ന് പറയുന്നത്? ബുദ്ധിയുടെ വിഷയത്തെ നിങ്ങൾ അറിയുന്നതിനാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് അസത്ത്? ഇതാണ് വാർത്തകാരൻ്റെ യുക്തി. പറയും രജ്ജു സർപ്പം അസത്താണ് അല്ല. കാരണം അവിടെ വിഷയം നിങ്ങളുടെ മുമ്പിലുണ്ട്. സർപ്പം മരുമരി അവിടെ നിങ്ങളുടെ മുമ്പിലുണ്ട്, ബുദ്ധിയുണ്ട്, അവിടെ വിഷയമുണ്ട്. വിഷയശൂന്യമായൊരു ബുദ്ധിയില്ല. ഇല്ലെങ്കിൽ പിന്നെ ഏതാണ് ശൂന്യത, ഏതാണ് അസത്ത്? ഒരു കാരുണ്യ ഭാഷത്തിൻ്റെ വാർത്തകത്തിൽ ഭാഷകാരൻ ഇത്തരത്തിലുള്ള വളരെ നിശ്ചിതമായ യുക്തികൾ ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത യുക്തി. അതുകൊണ്ട് ഇവിടെ അസത്വം എന്നൊന്നിനെ പറയാനേ കഴിയില്ല. അങ്ങനെ പറയണമെങ്കിൽ നിങ്ങളിൽ വിഷയമില്ലാത്ത ഒരു ബുദ്ധി ഉണ്ടാകും. എന്ന് വെച്ചാൽ അങ്ങനെ ഒന്നിനെ നിങ്ങൾ അറിയണം. അതറിയാൻ ഒരിക്കലും കഴിയത്തില്ല. നമ്മൾ വെറുതെ ചിന്തിക്കാതെ പറയുകയാണ് ഇത് അസത്താണ്. ഇവിടെ ഈ ലൗകികമായ കാര്യങ്ങളെപ്പോലും വ്യാവഹാരികമായ വിഷയങ്ങളെപ്പോലും നിങ്ങൾക്ക് അസത്താണെന്ന് പറയാൻ കഴിയുന്നെങ്കിൽ പിന്നെ ബ്രഹ്മത്തെ എങ്ങനെയാണ് നിങ്ങൾ അസത്തം എന്ന് പറയുന്നത്? അതെന്താണ്? കേവലമായ ആ സംവിസ്വരൂപമാണ്. അവിടെ വിഷയത്തിൻ്റെ പോലും ആവശ്യമില്ല. ഇവിടെ വിഷയത്തെ ഗ്രഹിക്കുന്ന ബുദ്ധി പോലും നിർവിഷയമായിരിക്കുന്നില്ലെങ്കിൽ, വിഷയശൂന്യമായി അസത്തിനെ വിഷയീകരിച്ച് നിലനിൽക്കുന്നില്ലെങ്കിൽ, ഈ സംവിത് സ്വരൂപത്തിലുള്ള ബ്രഹ്മം എങ്ങനെ അസത്താകും? അല്ല, മറ്റൊന്നിനെയും ബ്രഹ്മമെന്ന് പറയുന്നില്ല. വേറെ തരത്തിൽ പറഞ്ഞാൽ ജാഗ്രത സ്വപ്നങ്ങളിൽ ബുദ്ധി വിഷയത്തെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഏതാ അസത്ത്? ഏത് നിങ്ങളുടെ ബുദ്ധിയാണ് അസത്തിനെ ഗ്രഹിച്ചത്? വിഷയം ശൂന്യമായി പോയത്? എൻ്റെ ബുദ്ധി ശൂന്യതയെ ഗ്രഹിച്ചെങ്കിൽ അത് തന്നെയാണ് വിഷയം. അപ്പോൾ ബുദ്ധി സവിഷയമാണ്, അത് അസത്തല്ല, അസത്തിനെ ഗ്രഹിക്കുന്നില്ല. സുഷുപ്തിയിലാണെങ്കിലോ എന്ന് പറയും, അവിടെ കേവല ചിത്തായി പ്രകാശിക്കുന്നു. അവിടെ എങ്ങനെ അസത്വം? അവിടെ ഏത് അസത്വം ഗ്രഹിച്ചിരിക്കുന്നു? ബുദ്ധി ബുദ്ധിയായി പ്രകാശിക്കുന്നു, സത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ചിത്തായി പ്രകാശിക്കുന്നു, അല്ലെങ്കിൽ ആനന്ദമായി പ്രകാശിക്കുന്നു. ഇതെല്ലാം വേറെന്താ? അനുഭവത്തിൻ്റെ തലം. സമാധിയിലോ ഏതിലാണോ മനസ്സ് സമാധിസ്ഥമായിരിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അപ്പം നിർവിഷയമായ ബുദ്ധി അങ്ങനെ ഒന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അത് അപരോക്ഷമായി പ്രകാശിക്കുന്ന ബുദ്ധി. അതിന് പറയാം, അത് ഈ ലോകത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അസത്താണ്, നിങ്ങളെ ബുദ്ധിക്ക് ഗ്രഹിക്കുന്നത് അസത്തിനെ ഗ്രഹിക്കുന്നതെന്ന് പറയാൻ പറ്റും. അതുകൊണ്ടാണ് ശൂന്യതയെ അസത്തിനെ നിഷേധിക്കുന്നു എന്നിവിടെ പറയുന്നു. സർവാർത്ഥം വ്യഭിചാരേതി, ആ അവന് ഒന്നും സംഭവിക്കും. നിങ്ങളുടെ ബുദ്ധി ഒരു വിഷയത്തെ വിട്ട് വേറെ വിഷയത്തെ ഗ്രഹിക്കും, അതിനെ വിട്ട് വേറെ വിഷയത്തെ. അതാണ് സർവാർത്ഥ വ്യഭിചാരം. എന്നിരിക്കലും സംവിത അവ്യഭിചാരിണി, ബുദ്ധി അസത്തിനെ ഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ബുദ്ധിയുണ്ട് ഇതിനെയൊക്കെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതൊക്കെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. വിശേഷിച്ചും ബ്രഹ്മത്തെ അസംബന്ധമാണെന്ന് പറയാൻ കഴിയില്ല. ബ്രഹ്മത്തെ നിഷേധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ദേവതാദികൾ ഒന്നിനെയും നിഷേധിക്കാൻ പറ്റും. എല്ലാം അതിൻ്റെ തന്നെ സ്ഫുരണങ്ങളാണ്. ഇവിടെ ഒന്നിനെയും നിഷേധിക്കാൻ കഴിയും. സർവവും അതുതന്നെ. ഭാവാഭാവസാധകം, ഭാവാഭാവത്തെ എല്ലാം സാധിക്കുന്ന അച്ഛിത് വസ്തു, അത് മാറ്റമില്ലാതിരിക്കുന്നു. അപ്പോൾ പിന്നെ തത് കഥം കൂടസ്ഥം സംവിധേകൃതം ബ്രഹ്മനാസ്തി, സംവിസ്വരൂപത്തിലുള്ള ബ്രഹ്മമില്ലെന്നങ്ങനെ പറയാൻ പറ്റും എന്നാണ് വാർത്തകാരൻ പറയുന്നത്. അതുകൊണ്ട് എന്താണ്, ബ്രഹ്മസദ്ഭവത്തി ദേവതാദി സർവവസ്തുക്കളും നിലനിൽക്കുമെന്നുള്ളതിനാണ് യുക്തി ഇല്ല എന്നുള്ളതിനല്ല.
1: ഓം നമശിവായ. യു ആർ ലിസ്ണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമശിവായ.

ധാത്യുത്തര പ്രായണം കുറയാദ്യം കാമജേത മനുഷ്യ ലോകരത്നയാദിത്യേഷാ വൈ മനുഷ്യാണാം ജിക്